ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 16. കൊല്ലവർഷം 1201, ഇടവം 23. 2026 ജൂൺ 6, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു.
1: ഇല്ലായ്മകളും വല്ലായ്മകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അത് കഴിയുന്നതും മറ്റുള്ളവരെ അറിയിക്കാതെ നോക്കുകയാണ് ഉചിതം. അത് സഹിക്കാനും പൊറുക്കാനുമുള്ള കഴിവ് അവരവർക്കുണ്ടായാൽ അവർക്ക് ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ സുഭാഷിതങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മനഃപ്രയാസം സൃഷ്ടിച്ചു എന്ന ഒരു ഗുണം മാത്രമേ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയിക്കുന്നത് കൊണ്ട് അവർക്ക് നൽകാൻ സാധിക്കൂ. അതിന് പണ്ടേ ഒരു ശൈലിയുണ്ട്, കാടിയായാലും മൂടി കുടിക്കണം എന്ന്. കാടി നിസാരമായ ഒരു വസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത്. ഇല്ലായ്മ കൊണ്ട് അതാണ് കുടിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പൊതുചടങ്ങുകളുടെ പ്രാധാന്യം വിളംബരം ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു പണ്ട് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന്. മുൻപ് പൊതുമുതലുകൾ കൈവശപ്പെടുത്തി വച്ചിരുന്ന ആളുകൾ മറ്റുള്ളവർക്കത് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നു. അങ്ങനെ ലഭിച്ച ഭൂമിയിൽ കൃഷി ചെയ്താണ് ധാരാളം കർഷകർ ഉപജീവനം നടത്തി വന്നിരുന്നത്. തൻ്റെ ഭൂമി വിറ്റിട്ടായാലും കെങ്കേമമായി ആഘോഷിക്കണമെന്നാണ് അക്കാലത്തെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ ജീവിതമാർഗം നഷ്ടപ്പെടുത്താൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല എന്ന പരമമായ സത്യമാണ്. ആർഭാടങ്ങൾ കുറച്ച് ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സന്ദേശമായിരുന്നു അതിൽ നമുക്ക് ആചാര്യന്മാർ പകർന്നു തന്നത്. സമൂഹ ജീവിയായ മനുഷ്യന് ഒറ്റയ്ക്കൊന്നും ചെയ്തു തീർക്കാൻ ആയെന്നു വരില്ല. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് പലരുടെയും സഹായം വേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നാം നിസ്സാരമായി ഗണിക്കപ്പെടുന്നവരുടെയും സഹായം ആവശ്യമായി വന്നേക്കും. നമ്മുടെ അഭിമാനം പലപ്പോഴും അതിന് സമ്മതിച്ചെന്ന് വരില്ല. സതിയുടെ ആത്മത്യാഗത്തിൽ ദുഃഖിതനായ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഹിമവാനിൽ തപസ്സമാധിയിൽ മുഴുകിക്കഴിയുന്ന അവസരത്തിലാണ് താരകാസുരൻ്റെ ശല്യം വർദ്ധിച്ചു വന്നത്. താരകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിരുന്നത് ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാനാവൂ എന്നാണ്. പരമശിവനാണെങ്കിൽ തപസ്സിലുമാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ദേവേന്ദ്രൻ തന്നേക്കാൾ വളരെ താഴ്ന്ന സ്ഥാനീയനായ കാമദേവൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതനായി. കാമദേവൻ പ്രയത്നിച്ചാലേ പരമശിവനെ വിവാഹത്തിലേക്ക് നയിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയായി. അതിനാൽ ദേവേന്ദ്രൻ തൻ്റെ പദവിയും സ്ഥാനമാനങ്ങളുമൊക്കെ മറന്നുകൊണ്ട് കാമദേവൻ്റെ സഹായം നേടി. അങ്ങനെയാണ് പരമശിവൻ പാർവതീ ദേവിയെ വിവാഹം കഴിച്ചതും സുബ്രഹ്മണ്യൻ്റെ ജനനമുണ്ടായതും താരകാസുരനെ വധിച്ചതും. അപ്പോൾ കാര്യം കാണാൻ തന്നേക്കാൾ നിസ്സാരനെയും ആശ്രയിക്കേണ്ടി വരും എന്നതിന് അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആലോചന ശൂന്യമായ പ്രവൃത്തികൾക്ക് ഒരുമ്പെടുന്ന മനുഷ്യൻ ഇതൊക്കെ നിസ്സാരമായി കാണാതെ താനാണ് ഏറ്റവും ചെറിയവനെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. ഈശ്വരീയ ദർശനത്തിൽ അങ്ങനെ ചില മാനദണ്ഡങ്ങൾ മനുഷ്യർക്ക് ഉള്ളത് ഓർമ്മിപ്പിച്ചു കൊടുക്കുവാൻ ചില പ്രത്യേക ഘട്ടങ്ങളും ആവശ്യങ്ങളും സഹായമായി വരും എന്നതും ഒരു പ്രപഞ്ച നിയമമാണ്.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സമാധാന സേനാംഗം മേജർ അഭിലാഷ ബരാക്കിന് യുണൈറ്റഡ് നേഷൻസ് മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനത്ത് അഭിലാഷ ബരാക്കിനെ അവാർഡ് നൽകി ആദരിച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരിമരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയകിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ്മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂർ എഴുതിയ ഭൂതക്കണ്ണാടി എന്ന കവിത ആലാപനം പി സുശീലാദേവി, ഉദയഗീതം മോഹൻദാസ്, ജയവിജയ എന്നിവർ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 40-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 പുത്തൻ പാട്ടുകൾ തുടരും. 11:02 ഗാന കൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. രുക്മിണി ഭായ് തമ്പുരാട്ടി കൃതികൾ. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം, ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി, ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമൻ എയുമായി അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 6:02 അറിയിപ്പുകളെ തുടർന്നും ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഞണ്ടു വളർത്തൽ, അറിയേണ്ടതെല്ലാം, ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ, സി എസ് അനുരൂപ് വയലിനിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം, പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതീയറിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.7 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതകണ്ണാടി എന്ന കവിത പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

തുള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതക്കണ്ണാടി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് പി. സുശീലാദേവി.

ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ മോഹൻദാസ്, ജയവിജയ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം മോഹൻദാസ് പാടിയത് "മാനവരെല്ലാം ഒന്നായി മാറും പാവനമാമിടം ശബരിമല" എന്നാരംഭിക്കുന്നു.

ജയവിജയ, മോഹൻദാസ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ കേട്ടത്. നമസ്തേ. അനന്തപുരിയിൽ ഇനി കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടി വരികളെഴുതി, കണ്ണൂർ രാജൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. CMRL കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. BJP വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതിനെ ഒരു രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷയുടെ വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് രാത്രി അവസാനിക്കും. ഇന്നലെ വരെ 76,000 പരം വിദ്യാർത്ഥികൾ സൈറ്റിലൂടെ അപേക്ഷിച്ചിട്ടുണ്ട്. ആഗോള അനിശ്ചിതത്വങ്ങളും ഇന്ധനവിലയുടെ വർദ്ധനവും മറികടന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപാദന വളർച്ച 7.7% ഉയർന്നു. മുൻവർഷം 7.1%. വെടിനിർത്തൽ കരാറിലെത്തിയിട്ടും ലെബനനിലെ സൈനിക നടപടി ഇസ്രായേൽ അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ അവരോട് ഏറ്റുമുട്ടുന്ന സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണ ഇറാൻ തുടരും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ റഷ്യക്കാരിയായ മിറ ആൻഡ്രീവ പോളണ്ടുകാരിയായ മായ ഫലീൻസ്കയെ നേരിടും. ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനലാണിത്.
1: KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കാനുള്ള ചരിത്രപരമായ തീരുമാനത്തെക്കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും സാധ്യമായ ഈ പദ്ധതി കേരളത്തിലും നടപ്പിലാകുമ്പോൾ അത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് നൽകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ചെറുതല്ല. എന്നാൽ ഈ സാധ്യതകൾക്കൊപ്പം കനത്ത ചില വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. ഈ പദ്ധതിയുടെ സാധ്യതകളും വെല്ലുവിളികളും ഇന്നത്തെ പ്രഭാതഭേരി വിശകലനം ചെയ്യുന്നു.
2: ഇന്ത്യയിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇപ്പോഴും പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ താഴെയാണ്.
1: കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം വകുപ്പ് മേധാവി ചിന്നു മറിയം ചാക്കോ,
2: 2024 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്കുകൾ പ്രകാരം നഗരപ്രദേശങ്ങളിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഏകദേശം 26% മാത്രമാണ്. എന്നാൽ പുരുഷന്മാരുടേത് 75% മുകളിലാണ്. സുരക്ഷയും യാത്രാ ചെലവും സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആയതിനാൽ സൗജന്യ യാത്ര സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ അന്വേഷിക്കാനും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംസ്ഥാനത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രതിമാസം 1,000 മുതൽ 2,500 വരെ യാത്രക്കായി ചെലവഴിക്കാറുണ്ട്. ഈ ചെലവ് ലാഭിക്കുമ്പോൾ ആ തുക വിദ്യാഭ്യാസം, പോഷകാഹാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുന്നു. അതായത് കുടുംബത്തിന്റെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നതിന് തുല്യമായ ഫലമാണ് ഉണ്ടാകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഡൽഹിയിലെ സൗജന്യ ബസ് പാസ് പദ്ധതിയെക്കുറിച്ചുള്ള പഠനത്തിൽ 28% സ്ത്രീകൾക്ക് ഈ പദ്ധതി ജോലി കണ്ടെത്താനോ ജോലി നിലനിർത്താനോ നിർണായകമായിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാനയിലെ മഹാലക്ഷ്മി പദ്ധതിയിലൂടെ 28 മാസത്തിനിടെ സ്ത്രീകൾക്ക് ഏകദേശം 8,000 മുതൽ 10,000 കോടി രൂപയുടെ യാത്രാ ചെലവ് ലാഭിക്കാൻ സാധിച്ചു. 290 കോടിയിലധികം സൗജന്യ യാത്രകൾ നടന്നു. ആ തുക കുടുംബങ്ങളുടെ ഉപഭോഗത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തിരിച്ചുപോയി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ മൾട്ടിപ്ലയർ ഇഫക്ട് എന്ന് വിളിക്കുന്നു. സർക്കാർ ചെലവഴിക്കുന്ന പണം സ്ത്രീകളുടെ കൈകളിൽ ലാഭമായി എത്തുകയും പിന്നീട് അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൾട്ടിപ്ലയർ ഇഫക്ട്. മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളെ അപേക്ഷിച്ച് പൊതുഗതാഗത ഉപയോഗം വർദ്ധിക്കുന്നത് ഗതാഗത കുരുക്ക്, ഇന്ധന ഉപഭോഗം, മലിനീകരണം എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇത് ദീർഘകാല സാമൂഹിക ലാഭം കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം പദ്ധതികൾ ദീർഘകാലം വിജയിക്കണമെങ്കിൽ ഗതാഗത കോർപ്പറേഷനുകൾക്ക് സമയബന്ധിതമായി

0: കാര്യങ്ങൾ പുലർത്തി പോവുക. KSRTC യാത്ര ഞങ്ങൾക്ക് സൗജന്യമായി തരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗുണമാണ്. അപ്പോൾ അവർക്ക് 500 രൂപ അവരെ വീട്ടു ചെലവിനെടുക്കാം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഞാൻ പോലും. ഹസ്ബൻഡിന് അസുഖങ്ങളാണ്, കാര്യങ്ങളാണ്, മരുന്ന് വാങ്ങാനുണ്ട്, 2 മക്കൾ പഠിക്കുകയാണ്, അപ്പൊ അവരെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത്.
1: വീട്ടുജോലി ചെയ്യുന്ന റീന,
2: ഭർത്താവിന് ജോലിയൊന്നും ഇല്ല, അങ്ങനെ KSRTC പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം കിട്ടണ വലിയൊരു ഉപകാരമാണ്. ചെലവാകണ പൈസ 500 രൂപ ഞങ്ങൾക്ക് ദിവസം ചെലവുണ്ട്. ഇങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബുക്കിനോ പഠിപ്പിലേക്കോ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു.
1: തയ്യൽ തൊഴിലാളിയായ സുലേഖ,
3: 60 രൂപ ഒരു ദിവസം ചെലവ് വരുന്നുണ്ട് ബസ് ചാർജ് ആയിട്ട് തന്നെ. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആ ബസ് ചാർജ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഞങ്ങളെ വീടുകളിലേക്ക് മക്കൾക്ക് കൊടുക്കാൻ സാമ്പത്തികമായിട്ട് പറ്റ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് സാലറി പീസ് വർക്കാണ് കിട്ടുക. അപ്പൊ ഈ പൈസ മിച്ചം വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സൗജന്യ യാത്ര കിട്ടുന്നത് ഞങ്ങൾക്കൊക്കെ നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്ക് സൂക്കേടായാലും മെഡിക്കൽ കോളേജിൽ പോകുന്നതും അല്ലാണ്ട് വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകുന്നതും അതിനൊക്കെ ബസ്സിനെ ആശ്രയിക്കേണ്ട ഇതാണ് വരുന്നത്.
1: ശുചീകരണ തൊഴിലാളി പ്രിയ,
4: 8000 രൂപയാണ് ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം. ഒരു ദിവസം പല തവണ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നുണ്ട്. ജോലിക്ക് ആയാലും ജോലി കഴിഞ്ഞ് വേറെ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ യാത്രാ ചെലവ് എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. KSRTC സൗജന്യ യാത്ര എന്നുള്ളത് തൊഴിലാളികൾക്ക് വലിയ ഉപകാരമാണ്. എന്തായാലും ഒരു 100 രൂപ ഞങ്ങൾക്ക് മിച്ചം പിടിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോ ഒരു 3000 രൂപ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് യാത്രാ ചെലവിലേക്കായിട്ട് പോകുന്നുണ്ട്. അത് KSRTC യാത്രയിലൂടെ ഞങ്ങൾക്ക് ആ ഒരു 3000 രൂപ മിച്ചം പിടിക്കാൻ സാധിക്കും.
1: ഒരു സ്വകാര്യ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ദീപ്തി.
5: ബസ്സിലാണ് വരുന്നതെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ദിവസം 80 രൂപ വേണം പോയി വരാൻ. മാസത്തിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത് ഒരു സൗജന്യ യാത്രയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 80 രൂപ നമ്മൾ വേറെ എവിടെയെങ്കിലും ഡെയിലി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം, നമുക്ക് ഒന്നിലും നല്ലൊരു ഭക്ഷണം കഴിക്കാനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
1: മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിനി ഷഹാന ഷെറിൻ,
6: ഇപ്പൊ രാവിലെ വരുന്നത് ST കൊടുത്താൽ അത് വാങ്ങൂല, ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലായാലും. അപ്പോൾ ഡെയിലി രാവിലെയും വൈകുന്നേരം പോയി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 50 രൂപന്റെ ചെലവ് ദിവസം വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൺസെഷൻ ഇല്ലാന്ന് പറയാം. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു ഇത് കൊണ്ടുവരാമെങ്കിൽ അത് ഒന്നും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി തോന്നി. എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ST കൊടുത്ത് പോണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇവിടെ പൊതുവെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ. നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുകയാണെങ്കിൽ ബസ് എടുക്കാൻ നേരത്ത് കയറാൻ പാടുള്ളൂ.
1: ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡി അജയ് കുമാർ,
7: KSRTC പൊതുവെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പോക്കാണ്. പക്ഷേ പുതിയ സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ടാണ് വനിതാ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് KSRTC ഫ്രീ ആയിട്ട് എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ വിയോജിപ്പില്ല. ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുക, വണ്ടികൾ വാങ്ങുക, അതുപോലെ KSRTC ദൈനംദിന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. അത് സർക്കാർ പൂർണ്ണമായിട്ട് അത് ചെയ്യും എന്ന് ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് അതിനകത്ത് ഒരു വർക്ക് ലോഡ് കൂടുതലെന്നോ കുറവെന്നോ ഞങ്ങളെ അതിന് അത് ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും ശമ്പളവും മറ്റു കാര്യങ്ങളും കൃത്യമായി കിട്ടി നല്ല രീതിയിൽ പോകുന്നെങ്കിൽ കുറെയൊക്കെ വഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്.
1: KSRTC ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായ ജഗതി കുമാർ,
8: ഞാനൊരു പ്രൈവറ്റ് എംപ്ലോയി ആണ്. എനിക്ക് KSRTC ബസ്സിനെ ആശ്രയിച്ച് വേണം ദിവസവും ജോലിക്ക് പോകാനും വരുവാനും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലായിട്ടും സ്ത്രീകളെ ബസ്സിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നു. കുത്തി നിറഞ്ഞു വരുന്ന ബസ്സിലേക്ക് കയറാൻ പറ്റാതെ വരുമ്പോൾ മറ്റൊരു ബസ്സിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബസ്സിന്റെ തൊട്ട് പുറകെ തന്നെ മറ്റൊരു ബസ്സുകൂടെ അലോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. കാരണം നമുക്കും സമയത്ത് എത്തേണ്ടതുള്ളത് കൊണ്ട്.
1: മലപ്പുറത്ത് നിന്നുള്ള വിദ്യാർത്ഥിനി ഷഹാനയുടെ പരാതിക്ക് മറുപടി പറയുകയാണ് മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് ബാബു TP.
9: കുട്ടികളുടെയും സ്ത്രീകളുടെയും യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ടത് സ്വകാര്യ ബസ്സുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാ ബസ്സുകളുടെയും പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. RTO നമ്പറും അതേപോലെ കംപ്ലൈന്റ് നമ്പറും അതുപോലെ തന്നെ ബസ്സിന്റെ ഓണറുടെ കംപ്ലൈന്റ് നമ്പറും എല്ലാ വാഹനങ്ങളുടെയും പുറകിലുണ്ട്. അപ്പൊ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ ഒരു കാരണവശാലും ബസ് സ്റ്റോപ്പുകളിൽ ക്യൂ നിന്നിട്ട് എല്ലാ യാത്രക്കാരെയും കയറ്റിയതിന് ശേഷം കയറ്റുന്ന പ്രവണത നല്ലതല്ല. അതിൽ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ ബസ്സുകളെ പരിശോധിക്കുകയും ആ ബസ്സുകളുടെയൊക്കെ ഡ്രൈവർമാർക്ക് ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. കണ്ടക്ടർ ഡ്രൈവർ എന്നിവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിർബന്ധമാണ്. കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പറോ പേരോ ഒന്നും നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ്. അതിന്റെ പേരിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല. ധൈര്യമായിട്ട് അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം.
1: കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡേവിസ് BO,
10: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ നിലവിലുണ്ടായ ഏകദേശം

0: ബസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളുടെ ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. കാരണം ഇപ്പൊ ഡീസലിന്റെ വില 8 രൂപ കൊണ്ട് കൂടി വലിയ പ്രതിസന്ധിയിലാണ്. 1000-1500 രൂപ പോലും ഒരു ദിവസം ബസ്സിൽ നിന്ന് ബാലൻസ് ഇല്ല. ഡീസൽ അടിക്കുന്നതിലോ ജീവനക്കാർ പൈസ കൊടുക്കുന്നതിലോ 50-100 ആളുകൾ ഒരു ബസ്സിൽ നിന്ന് മാറി യാത്ര ചെയ്ത് കഴിയുമ്പോൾ സ്വകാര്യ ബസ് മേഖലയും അപ്പാടെ തകർന്നു പോകും.
1: സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പ്രഭാതഭേരിയോട്.
2: ജൂൺ 15 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച തീരുമാനം മന്ത്രിസഭ തന്നെ എടുക്കുകയുണ്ടായി. ഏതെല്ലാം തരത്തിലുള്ള ബസ്സുകളിലാണ്, എത്ര തരം കൺസെഷൻസ് ആണ് എന്നുള്ളതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടും ആക്സസ് ടു ദി വർക്ക് പ്ലേസ്, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ സാമീപ്യം, അത് സൗജന്യമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കും. നമുക്കൊരു ആശുപത്രിയിൽ പോകണം, അമ്മയ്ക്ക് അസുഖമായി, അപ്പൊ മകളും കൊച്ചുമക്കളും ഉള്ള ഒരു കുടുംബത്തിന് ടിക്കറ്റ് എടുത്ത് പോകേണ്ട സ്ഥിതി ഉണ്ടാവുമല്ലോ. അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഇപ്പൊ മത്സ്യം വിൽക്കുന്നവര്, പച്ചക്കറി വിൽക്കുന്ന ആളുകള്, അപ്പൊ അവർക്ക് ആ പച്ചക്കറി എടുക്കാനായിട്ട് ഒരു 20 കിലോമീറ്ററും അത് വിൽക്കാനായിട്ട് 20 കിലോമീറ്റർ വേറെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴൊക്കെ അവരുടെ യഥാർത്ഥ വരുമാനം അത് വർദ്ധിപ്പിക്കും. അവരുടെ കൂലി വർദ്ധിച്ചതിന് തുല്യമാണ്. ഒരു 10,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന തുണി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വനിത, അവർക്ക് 1500 രൂപ വണ്ടിക്കൂലി ലാഭിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ട് 1500 രൂപ വരുമാന വർധനമാണല്ലോ. തീർച്ചയായിട്ടും വലിയ ഉണർവും ഉന്മേഷവും സ്ത്രീകളിൽ മാത്രമല്ല കുടുംബങ്ങളിലാകെ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഈ തൊഴിൽ സ്ഥലത്തേക്കുള്ള യാത്ര വളരെ ചിലവേ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം.
1: വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി വെറുമൊരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് സ്ത്രീകളെ പുതുധാരയിലേക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശക്തമായ ചുവടുവയ്പാണ്. KSRTC ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ കൃത്യമായ ബജറ്റ് വിഹിതം സർക്കാർ സമയബന്ധിതമായി കൈമാറണം. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ സ്വകാര്യ ബസ് മേഖലയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു ഗതാഗത നയം രൂപീകരിക്കേണ്ടതുണ്ട്. വെല്ലുവിളികളെ കൃത്യമായ ആസൂത്രണത്തോടെ മറികടന്നാൽ ഈ പദ്ധതി നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പര്യാപ്തമാകും.
3: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം. ഒരറിയിപ്പ്: തിങ്കളാഴ്ച രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
6: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പൊ 4:45 ഇറങ്ങി ഒരു 6:30-7 മണി അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 6 മണി കഴിഞ്ഞ് 44:55 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ

0: ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPCയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശം കുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിൻ്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൗണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം

ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: സവിധം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ഇനി ഇന്നത്തെ ചോദ്യം. ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ ഔഷധ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ആവർത്തിക്കാം. ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ ഔഷധ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വായ്പകൾക്ക് പലിശ സബ്സിഡി. AIF പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137000897 അല്ലെങ്കിൽ 90200060507. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഭക്ഷണപദാർത്ഥങ്ങൾ, പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244547 അല്ലെങ്കിൽ 2445799. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര

0: പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയായിരിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിനുമേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7 രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9744927580. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ക്ലാസിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9 തെങ്ങുകൃഷി നടീലും പരിപാലന രീതികളും, 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, 23 കൂൺകൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ജൂൺ 6 ചരിത്രവിശേഷം ഇനി കേൾക്കാം.
2: ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ അധ്യായമായ മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഛത്രപതി ശിവജി മഹാരാജന്റെ കിരീടധാരണം നടന്നത് 1674 ജൂൺ 6 റായ്ഗഡ് കോട്ടയിൽ വെച്ച് കിരീടധാരണം നടന്ന ഈ ദിവസമാണ് അദ്ദേഹം ഛത്രപതി എന്ന പദവി സ്വീകരിച്ചത്. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാരുണമായ അപകടങ്ങളിൽ ഒന്ന് നടന്നത് 1981 ജൂൺ 6. ബീഹാറിലെ മാൻസിയിൽ നിന്നും സഹർസയിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ ബാഗ്മതി നദിയിലെ പാലത്തിൽ വെച്ച് പാളം തെറ്റി നദിയിലേക്ക് മറിയുകയായിരുന്നു. കനത്ത ചുഴലിക്കാറ്റും ശക്തമായ മഴയും കാരണമാണ് അപകടം സംഭവിച്ചതെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഭീകര ദുരന്തത്തിൽ 800-ൽ യാത്രക്കാർ മരണപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ട്രെയിൻ യാത്രാ സുരക്ഷയെക്കുറിച്ച് രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്ക് ഈ സംഭവം കാരണമായി. ആധുനിക അസമിന്റെ ശില്പിയായി അറിയപ്പെടുന്ന പ്രശസ്ത സ്വാതന്ത്ര്യ സമരസേനാനിയും അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഗോപിനാഥ് ബർദലോയി ജനിച്ചത് 1890 ജൂൺ 6. വിഭജനകാലത്ത് മുസ്ലിം ലീഗിന്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി അസമിനെ ഇന്ത്യയുടെ ഭാഗമാക്കി നിലനിർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യത്തിന് മുൻപ് അസം പ്രവിശ്യയിലെ പ്രധാനമന്ത്രിയായും സ്വാതന്ത്ര്യാനന്തരം അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് 1999 മരണാനന്തര ബഹുമതിയായി രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. അസമിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ലോകപ്രിയ എന്ന് വിളിച്ചു. പ്രമുഖ സിഖ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ബാബ കരക് സിംഗ് ജനിച്ചത് 1867 ജൂൺ 6. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സിഖ് ജനതയെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയെ മാനിച്ച് ബദാജ് ബാദ്ഷാ, കിരീടമില്ലാത്ത രാജാവ് എന്ന് ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ലോകപ്രശസ്തമായ യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ YMCA ലണ്ടനിൽ സ്ഥാപിതമായത് 1844 ജൂൺ 6. ജോർജ് വില്യംസ് എന്ന സാമൂഹിക പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് ചെറുപ്പക്കാരുടെ ആത്മീയവും മാനസികവുമായ വളർച്ച ലക്ഷ്യമിട്ട് ഇത് തുടങ്ങിയത്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ എന്നീ ജനപ്രിയ കായിക വിനോദങ്ങൾ രൂപപ്പെട്ടത് YMCA സ്ഥാപനങ്ങളിലൂടെയാണ്. ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ സഹോദരനായ ജോസഫ് ബോണപ്പാർട്ടിനെ സ്പെയിനിലെ രാജാവായി പ്രഖ്യാപിച്ചത് 1808 ജൂൺ 6. നെപ്പോളിയന്റെ സാമ്രാജ്യത്വ മോഹങ്ങളെയും യൂറോപ്പ് കീഴടക്കൽ പദ്ധതികളുടെയും ഭാഗമായിരുന്നു ഈ നടപടി. എന്നാൽ സ്പെയിനിലെ ജനങ്ങൾ ഈ വിദേശ ഭരണത്തെ ശക്തമായി എതിർക്കുകയും വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു. പെനിൻസുലാർ യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ഈ പോരാട്ടം നെപ്പോളിയന്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമായി മാറി. പിന്നീട് ഫ്രഞ്ച് സൈന്യത്തിന് സ്പെയിനിൽ നിന്ന് നാണം കെട്ട് പിന്മാറേണ്ടി വരികയും ജോസഫ് ബോണപ്പാർട്ടിന് സിംഹാസനം നഷ്ടമാവുകയും ചെയ്തു. കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈലന്റ് വാലി നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള 148 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത് 2007 ജൂൺ 6-നായിരുന്നു. വനമേഖലയുടെയും അതിലെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഈ നിർണായക തീരുമാനം എടുത്തത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ രൂപീകരണത്തിലേക്കും കാടിന്റെ സംരക്ഷണത്തിലേക്കും നയിച്ച വലിയൊരു ചുവടുവയ്പായിരുന്നു ഇത്. പരിസ്ഥിതി പ്രവർത്തകരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത്. പ്രകൃതി സംരക്ഷണ കാര്യത്തിൽ കേരളം കാണിച്ച വലിയൊരു മാതൃകയായിരുന്നു ഈ സർക്കാർ ഉത്തരവ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചത് 2025 ജൂൺ 6-നായിരുന്നു. അദ്ദേഹം 2 തവണ KPCC പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടൂരിൽ നിന്ന് 2 തവണ നിയമസഭയിലേക്കും 2 തവണ രാജ്യസഭയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: കവാലം നാരായണ പണിക്കരുടെ വരികൾ ജോൺസൺ ഈണം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
4: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നത് തലച്ചോറിലെ ഏതെങ്കിലും ഒരു രക്തക്കുഴലിൽ ബ്ലോക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രക്തക്കുഴൽ പൊട്ടി തലച്ചോറിലേക്ക് രക്തസ്രാവം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. രക്താതിമർദ്ദത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെയോ പരിണത ഫലമായിട്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ആഗോളതലത്തിൽ 4 മുതിർന്നവരിൽ ഒരാൾക്ക് പക്ഷാഘാതം വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷാഘാതം പൊതുവെ 2 തരത്തിൽ ഉണ്ട്. ഒന്നാമതായി ഇസ്കീമിക് അഥവാ ത്രോംബോട്ടിക് സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള ഏതെങ്കിലും ഒരു രക്തക്കുഴലിൽ കൊഴുപ്പ് വന്ന് അടിയുന്നത് മൂലം അവിടെ ബ്ലോക്ക് ഉണ്ടാവുകയും തലച്ചോറിലെ ആ ഒരു ഭാഗം സ്തംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ സംസാരത്തിനിടയിൽ തന്നെ ആ വ്യക്തിയുടെ മുഖത്തിന് വ്യതിയാനം സംഭവിക്കുന്നതായി കാണാം. ചുണ്ടുകൾക്ക് ഒരു വശത്തേക്ക് കോട്ടം സംഭവിക്കുന്നു. അതുപോലെ സ്ട്രോക്ക് ഉണ്ടെന്ന് സംശയിക്കുന്ന ഒരാൾ കൈകൾ ഉയർത്തുമ്പോൾ ബലഹീനത കാരണം ഒരു ഭുജം താഴുന്നത് കാണാം. തലയുടെ ഏത് ഭാഗത്തെ രക്തക്കുഴലിനാണോ ബ്ലോക്ക് വന്നിരിക്കുന്നത്, അതിന്റെ എതിർവശത്തെ കൈയിലേക്കോ കാലിലേക്കോ ആവും തളർച്ച വരുന്നത്. പക്ഷാഘാതത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്നാവും കാണപ്പെടുക. മുൻ പറഞ്ഞവ മൂന്നും കണ്ടാൽ അത് സ്ട്രോക്ക് ആണെന്ന് നമുക്ക് സംശയിക്കാം. രണ്ടാമതായി ഹെമറേജിക് സ്ട്രോക്ക് അഥവാ തലച്ചോറിലെ രക്തസ്രാവം. തലച്ചോറിലെ രക്തസ്രാവത്തിന് പല കാരണങ്ങളാവാം. തലച്ചോറിലെ രക്തക്കുഴലിൽ പ്രഷർ കൂടിയത് മൂലം ഞരമ്പ് പൊട്ടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അന്യൂറിസം മൂലവും ആകാം. അന്യൂറിസം എന്നാൽ തലച്ചോറിലെ രക്തധമനികളിൽ ചെറിയ കുമിളകൾ പോലെ വരികയും പെട്ടെന്ന് പൊട്ടുകയും ചെയ്യുന്നത് വഴി തലച്ചോറിൽ രക്തസ്രാവം സംഭവിക്കുന്നു. ഇതും കൂടാതെ ചിലപ്പോൾ ചില രക്തധമനികൾക്ക് ജന്മനാ സംഭവിക്കുന്ന തകരാറുകൾ മൂലവും രക്തസ്രാവം സംഭവിച്ചേക്കാം. തലച്ചോറിലെ രക്തസ്രാവം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് തലവേദന ഉണ്ടാകുകയും അത് അടിക്കടി തീവ്രത കൂടി വരികയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ച് അപസ്മാരം വരികയോ ഒരു വശം തളർന്നു പോവുകയോ ചെയ്യാം. ചില അവസരങ്ങളിൽ അബോധാവസ്ഥയിലേക്കും പോയെന്ന് വരാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മരണകാരണങ്ങളിലൊന്നാണ് പക്ഷാഘാതം. ലോകത്ത് ഓരോ വർഷം 15 ദശലക്ഷം പേരാണ് രോഗബാധിതരാകുന്നത്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക വഴി പക്ഷാഘാത സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും. പ്രായം, ലിംഗം, പാരമ്പര്യ ഘടകങ്ങൾ ഇവയൊന്നും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. മാറ്റം വരുത്താൻ സാധിക്കുന്ന ചിലതുണ്ട്. പക്ഷാഘാത സാധ്യത കുറയ്ക്കുന്നതിന് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, പുകവലി ഉപേക്ഷിക്കുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടരുന്നത് പക്ഷാഘാതം തടയാൻ സഹായിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, ലീൻ പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. കൊഴുപ്പുകൾ, ട്രാൻസ് ഫാറ്റുകൾ, ആഡഡ് ഷുഗർ ഇവ ഒഴിവാക്കുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപ്പിന്റെ ഉപയോഗം ദിവസം 5 ഗ്രാമിലും കുറവാകാൻ ശ്രദ്ധിക്കുക. അച്ചാറിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക. വ്യായാമം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഉയർന്ന സാന്ദ്രതയുള്ള ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളിന്റെ തോത് വർദ്ധിപ്പിക്കാനും രക്തക്കുഴലുകളുടെയും ഹൃദയത്തിന്റെയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. അതോടൊപ്പം ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും വ്യായാമം സഹായിക്കുന്നു. അമിതമായ മദ്യപാനം ഉയർന്ന രക്തസമ്മർദ്ദം, ഇസ്കീമിക് സ്ട്രോക്കുകൾ, ഹെമറേജിക് സ്ട്രോക്കുകൾ എന്നിവയ്ക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതായത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ചികിത്സിക്കുക. ഹോമിയോപ്പതി ചികിത്സയെ പലരും കുട്ടികളുടെ മരുന്നായും ചെറിയ രോഗങ്ങളുടെ മരുന്നായും ഒക്കെ ധരിച്ചിട്ടുണ്ട്. എന്നാൽ സ്ട്രോക്കിന് ഹോമിയോപ്പതി ചികിത്സ വളരെ നല്ലതാണ്. ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണുക. ആർണിക്ക, ഫോസ്ഫറസ്, സ്ട്രമോണിയം, ലാക്കസിസ്, കോസ്റ്റിക്കം തുടങ്ങിയ നിരവധി മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഉണ്ട്. രക്തക്കുഴലിലെ ബ്ലോക്ക് അലിയിച്ചു കളയുവാൻ കഴിയുന്ന മരുന്നുകളും ഉണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾക്കൊപ്പമോ അതിന് തുടർച്ചയായോ ഹോമിയോ മരുന്നുകൾ കഴിക്കാവുന്നതാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി.വി. ബിനയ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട, മണ്ണന്തല.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി,
9: ഫുള്ള് എം ആർ ടിന്നെ വാങ്ങും.
8: അതേട്ടാ,
9: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
8: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
9: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
11: ആ, എന്നാ ഇനി ഒന്നും നോക്കാറില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
12: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: തൊഴിൽ ദർശനം.
1: കോഴിക്കോട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അഡ്മിൻ അസോസിയേറ്റ് റിസർച്ച് അസിസ്റ്റന്റ് അക്കാദമിക് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഡ്മിൻ അസോസിയേറ്റ് ഒഴിവ് 2. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം, ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 35 വയസ്സ് കവിയരുത്. റിസർച്ച് അസിസ്റ്റന്റ്: യോഗ്യത: പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ് വിഷയത്തിലോ അനുബന്ധ വിഷയത്തിലോ ഉള്ള ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 40 വയസ്സ് കവിയരുത്. അക്കാദമിക് സപ്പോർട്ട് എക്സിക്യൂട്ടീവ്: യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimk.ac.in. തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ ഇന്റേൺഷിപ്പിന് അവസരം. യോഗ്യത: 70% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡോടെ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള ബിഇ, ബിടെക്. 10ാം ക്ലാസ്സിനും +2 80% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യം നേടിയിരിക്കണം. മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രാവീണ്യമുണ്ടാവണം. പ്രായം 23 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 9. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.erckerala.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.erckerala.org. തൃശൂരിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയിൽ ഫീൽഡ് മാർക്കറ്റിംഗ് ഓഫീസറാകാൻ അവസരം. യോഗ്യത: അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും പ്രവൃത്തി പരിചയവും, മികച്ച ആശയവിനിമയശേഷിയും ഇരുചക്ര വാഹനത്തിലുള്ള പ്രാവീണ്യവും, പ്രായം 20-41 വയസ്സിനും ഇടയിൽ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aushadhi.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aushadhi.org. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള 32 തസ്തികകളിലായി 193 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 5/2026 പ്രകാരമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തസ്തികകളും ഒഴിവും എയർ വർത്തിനെസ് ഓഫീസർ 25, ഡെപ്യൂട്ടി കൺട്രോളർ 44, മാനേജർ മെയിൽ മോട്ടോർ സർവീസസ് 8, ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ 5, സയന്റിഫിക് ഓഫീസർ മെക്കാനിക്കൽ 2, ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് ആർക്കിയോളജിക്കൽ എഞ്ചിനീയർ 4, അസോസിയേറ്റ് പ്രൊഫസർ 2, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1, ലെക്ചർ 2, പേർഷ്യൻ ലാംഗ്വേജ് 1, ടിബറ്റൻ ലാംഗ്വേജ് 1, സയന്റിസ്റ്റ് ബി 46, അറ്റ്മോസ്ഫറിക് സയൻസസ് 7, ജനറൽ മെറ്റീരിയോളജി 30, ഇൻസ്ട്രുമെന്റേഷൻ 9, ഡെപ്യൂട്ടി ഡയറക്ടർ സിവിൽ 3, ജോയിന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ 6, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 2, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മൈനിംഗ് സേഫ്റ്റി 8, അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേഡ് 1 കെമിക്കൽ 2, ഫുഡ് 3, ഹോസിയറി 2, ലെതർ ആൻഡ് ഫുഡ്വെയർ 3, മെറ്റൽ ഫിനിഷിംഗ് 1, അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേഡ് 2 കെമിക്കൽ 3, ഫുഡ് 4, ഹോസിയറി 4, ലെതർ ആൻഡ് ഫുഡ്വെയർ 4, അസിസ്റ്റന്റ് കൺട്രോളർ ഓഫ് മൈൻസ് 5, റിസർച്ച് ഓഫീസർ 2, അസിസ്റ്റന്റ് ഡയറക്ടർ രജിസ്റ്ററിംഗ് ഓഫീസർ ആന്റിക്വിറ്റീസ് 1, ഡ്രില്ലർ 1, ടൂറിസ്റ്റ് ഓഫീസർ 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 12.
0: തൊഴിൽ ദർശനം.
2: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
3: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
2: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം രാജവാഴ്ച. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം. ചിത്രം പെൺപട.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. 4:00 ആയപ്പോ ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന്.

0: 8142030305 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ബിച്ചു തിരുമലയുടെ വരികൾ ശ്യാമീണൻ നൽകി ഉണ്ണിമേനോൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം കടത്ത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ളൊരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ഇതിഹാസ പുരാണ കഥാസന്ദർഭങ്ങൾ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ രചനയ്ക്ക് പ്രേരണയായിട്ടുണ്ട് പലവട്ടം. ചിലപ്പോൾ കഥാസന്ദർഭങ്ങൾ തന്നെ ഗാനമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഗാനരചയിതാക്കളിൽ ഭാസ്കരൻ മാസ്റ്ററാണ് ഏറ്റവും കുറച്ച് ഇതിഹാസ പുരാണ കഥാസന്ദർഭങ്ങളെ ഗാനരചനയിൽ ആശ്രയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നാൽ അങ്ങനെ ഒന്ന് സ്വീകരിച്ചാലാവട്ടെ, അതിഗംഭീരമായി അത് നിർവഹിക്കുകയും ചെയ്യും. ഇതാ ഒരു ഉദാഹരണം. മറ്റൊരു സീതയെ കാട്ടിലേക്കയക്കുന്ന ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഒരൊറ്റ വരിയിലൊരു സ്ത്രീയുടെ നരകജീവിത ചിത്രം വരച്ചിടുന്നു.

ഏറെ ഒന്നും പറയുന്നില്ല. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു എന്നു മാത്രം. മറ്റൊരു സീത എന്ന വിശേഷണം ലഭിച്ചതോടെ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിൽ പ്രകാശത്തോടെ അവതരിക്കുകയായി. ഉത്തരരാമായണത്തിലെ ശോകനിർഭരമായ അന്തരീക്ഷമാണ് സജീവമാകുന്നത്. തുടരുന്നതിങ്ങനെ: ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇവിടെ പരാമർശിക്കപ്പെടുന്ന സീതയെ കാട്ടിലയക്കുന്നത് വെറും ദുർവിധിയല്ല, ദുഷ്ടനായ ദുർവിധിയാണ്. എന്തൊരു വിശേഷണം!

വേർപിരിഞ്ഞകലുന്ന നിന്നിണക്കിളിയുടെ വേദന കുലുങ്ങാതെ കണ്ടു നിൽക്കാൻ രാമനല്ലല്ലോ നീ, രാജാവുമല്ലല്ലോ, കേവലനാമൊരു മനുജൻ. ഇതിലെ പെൺയാതന നേരിലറിയുന്ന ഒരാളാണ് പറയുന്നത്, വേർപിരിഞ്ഞു പോകുന്ന ഇണക്കിളിയുടെ വേദന കുലുക്കമില്ലാതെ കണ്ടു നിൽക്കാൻ നീ രാമനോ രാജാവോ അല്ല. സീതാവിയോഗ ദുഃഖം രാമൻ തൻ്റെ ഉള്ളിലടക്കി. രാജാവായിരിക്കെ അതിൻ്റെ ഭാരമാണ് അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. രണ്ടായി പറയുന്നുവെങ്കിലും രാമനല്ലല്ലോ രാജാവല്ലല്ലോ എന്നത് നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു.

നിൻ മനസാക്ഷിയും ധർമ്മവും തമ്മിൽ ചെയ്യും കർമ്മയുദ്ധത്തിൽ ഭവാൻ ജയിച്ചെങ്കിലും പട ഇതിൽ പരിക്കേറ്റ് പിടഞ്ഞുകൊണ്ടോടിയ നിരപരാധിയാം നിന്റെ ഹൃദയേശ്വരി. മനസാക്ഷിയും ധർമ്മവും തമ്മിൽ നടന്ന കർമ്മയുദ്ധത്തിൽ നീ ജയിച്ചു. മനസാക്ഷി

ശക്തിയും ധർമ്മവും തമ്മിൽ നടന്ന പോരാട്ടം മനസ്സിന് പുറത്താണ് നടന്നത് എന്ന സൂചന നൽകുന്നുണ്ട് കർമ്മയുദ്ധം എന്ന പദം. ആത്യന്തികമായ ഈ യുദ്ധത്തിൽ നീ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നിരപരാധിയായ നിന്റെ പ്രാണപ്രേയസി പരിക്കേറ്റു പിടഞ്ഞു.

ഇനി നമുക്ക് ആദ്യത്തെ വരികൾ വീണ്ടും ഓർക്കാം. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാം ദുർവിധി വീണ്ടും. മലയാളത്തിന്റെ പ്രതിഭാശാലികളായ ഗാനരചയിതാക്കൾ ആരോ സൃഷ്ടിച്ച കഥാസന്ദർഭത്തിനു വേണ്ടി എഴുതിയ ഗാനങ്ങൾ എല്ലാ മനോവിധാനങ്ങൾക്കും അപ്പുറം നക്ഷത്രങ്ങളായി തിളങ്ങുന്നത് കാണുക.

ഇതിൻ്റെ സംഗീതം MS ബാബുരാജ്. ആലാപനത്തിൻ്റെ അനന്യതയാൽ ഗാനത്തെ ദീർഘജീവിതമുള്ളതാക്കിയത് കമുകറ പുരുഷോത്തമൻ. ചിത്രം തറവാട്ടമ്മ. തിരശ്ശീലയിൽ സത്യനും ഷീലയും.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, കൂജപ്പുര.
3: മാർക്കോസും ചിത്രയും പാടിയ ഗാനമിതാ. ചിത്രം കടലോരക്കാറ്റ്. ഗാനരചന ONV, സംഗീതം SP വെങ്കടേഷ്.

0: വാർത്തകൾ.
1: ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 5 വർഷത്തിനകം രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെത്തിയ വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സിനെ വെനിസ്വേലയിലെ ഇന്ത്യൻ അംബാസിഡർ പി കെ അശോക് ബാബു മുംബൈ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വെനിസ്വേലൻ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കെ പ്രവീൺകുമാർ എംഎൽഎയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രൈസ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാനച്ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മൂടാടി പഞ്ചായത്തിലെ വീരവഞ്ചേരി എൽപി സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിൽ ജീവനക്കാർക്ക് 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടാറ്റാ ടീ എസ്റ്റേറ്റിലെ ജയറാമിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്.

നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം. ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ദേശീയപാതകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ ഔഷധവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം, ആരോഗ്യവൻ. സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക, പരമ്പരാഗത ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുക, പാതകളിൽ ഹരിത ഇടനാഴികൾ സൃഷ്ടിക്കുക വഴിയായി പരിസ്ഥിതി നാശം കുറയ്ക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. വേപ്പ്, നെല്ലി, പുളി തുടങ്ങിയവ ഉൾപ്പെടെ 36 ഇനം ഔഷധ സസ്യങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്നത്. പദ്ധതിയുടെ പേര് ആരോഗ്യവൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾ കണ്ണൂർ രാജൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഉഷസേ ഉണരു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: രാഷ്ട്രീയ പ്രവർത്തകൻ, അധ്യാപകൻ, കർഷകൻ, നടൻ എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിയാണ് ലോനപ്പൻ നമ്പാടൻ. തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് പേരാമ്പ്രയിൽ ജനനം. പേരാമ്പ്രയിലും കൊടകരയിലും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആനന്ദപുരം ശ്രീകൃഷ്ണ യു പി എസിലും തുടർന്ന് പേരാമ്പ്ര സെയിന്റ് ആന്റണി സ്കൂളിലും അധ്യാപകനായി. 1963 കൊടകര പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു. തൊട്ടടുത്ത വർഷം കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ കോൺഗ്രസ് വിട്ടു. 1977 കൊടകരയിൽ നിന്നും കേരള കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചു. 1980 ഇ കെ നായനാർ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി. പിന്നീട് കേരള കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് ഇടത് സ്വതന്ത്രനായി 4 തവണ ജയിച്ച് നിയമസഭയിലെത്തി. 1987 മുതൽ 91 വരെ ഇ കെ നായനാർ മന്ത്രിസഭയിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായി. 2004 മുകുന്ദപുരത്തു നിന്നും മത്സരിച്ച് ആദ്യമായി ലോക്സഭയിലുമെത്തി. രാഷ്ട്രീയത്തിൽ മാത്രമല്ല കലാപ്രവർത്തനങ്ങളിലും തൽപരനായിരുന്നു നമ്പാടൻ. 25 നാടകങ്ങളിൽ വേഷമിട്ടു. കൂടാതെ ചില സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചു. 2013 ജൂൺ 5 ലോനപ്പൻ നമ്പാടൻ അന്തരിച്ചു.
3: തൃശ്ശൂരിലുള്ള ഒരു രക്ഷകർത്താവ് തിരുവനന്തപുരത്തുള്ള എൻ്റെ ആഫീസിൽ ഒരപേക്ഷയായിട്ട് കയറി വന്നു. അദ്ദേഹത്തിന് 2 ആമ്പിള്ളേരാണ് ഉള്ളത്. മൂത്തോൻ്റെ വീട്ടുപേരും അച്ഛൻ്റെ പേരും ഇനീഷ്യലും സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തവൻ്റെ വീട്ടുപേരും അച്ഛൻ്റെ പേരും ഇനീഷ്യലും എല്ലാം തെറ്റാണ്. അതൊന്ന് ശരിയാക്കാനാണ് നിവേദനവുമായിട്ട് തിരുവനന്തപുരത്ത് വന്നത്. എങ്ങനെ തെറ്റുപറ്റിയെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. മൂത്ത മകനെ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയത് അദ്ദേഹം തന്നെയായിരുന്നു. 2-ാമത്തവനെ സ്കൂളിൽ ചേർക്കാൻ ജോലി തിരക്ക് മൂലം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വീട്ടിലെ വേലക്കാരൻ്റെ കൂടെ അയച്ചു. സ്കൂളിൽ അധ്യാപകൻ കുട്ടിയുടെ പേര് ചോദിച്ചു. അവനത് പറഞ്ഞു. അടുത്ത് നിൽക്കുന്ന ആളുടെ പേരും വീട്ടും പേരും ചോദിച്ചു. വേലക്കാരൻ അയാളുടെ പേരും വീട്ടും പേരും പറഞ്ഞു കൊടുത്തു. അതേപടി എഴുതി. കുട്ടിയുടെ അച്ഛനിപ്പോൾ വേലക്കാരൻ വെള്ളവനാണ്. കുട്ടിക്ക് യഥാർത്ഥ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ ദിവസങ്ങൾ പിന്നെയും കുറെ എടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 87 മാർച്ച് 23 4-ാം തീയതി ഒരു കൊക്കയിലും അറിഞ്ഞു വീണ് എൻ്റെ കൈയും കാലും ഒടിഞ്ഞു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റർ ഇട്ട് കിടക്കുക. ശാരീരികമായും മാനസികമായും അസഹ്യമായ വേദന. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥി നിയോജമണ്ഡലത്തിൽ കാലുകുത്താതിരുന്നാലുള്ള വിഷമം അനുഭവിച്ചവർക്കേ അറിയൂ. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഉഷാറാക്കി. നമ്മുടെ പ്രവർത്തനമാണെങ്കിലോ കടുത്ത നിരാശയിലും വാശിയിലുമാണ്. അടുത്ത ദിവസം ഏതാനും ഇറച്ചുവെട്ടുകാർ ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നു. അവർ ആവേശത്തോടുകൂടി എന്നോട് പറഞ്ഞു, മാഷ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മാഷയുടെ കട്ട്ലറ്റുകൾ ഉണ്ടാക്കി ഞങ്ങൾ വയ്ക്കും ഡാണാവിലും മാർക്കറ്റിലും നടയിലും. ഇത് കേട്ട മാത്രമേ ഞാനൊന്നും ഞെട്ടി.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ലോനപ്പൻ നമ്പാടന്റെ ശബ്ദം.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കണിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട് ലിയർ എറണാകുളം.
0: ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം എഴുതാൻ മറന്ന കഥ. എസ് രമേശൻ നായരുടെ രചന, ദർശൻ രാമന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ്കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമുക്ക് ചുറ്റും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന് നടക്കും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ജനങ്ങൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ സ്ഥലങ്ങളിൽ മരുന്ന് വിതരണ ബൂത്തുകൾ ക്രമീകരിക്കും. ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് എംടെക് പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നതിനുള്ള തീയതി ഈ മാസം 13 വരെ നീട്ടി. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ NRI.IHRD.AC.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.CEMoonar.AC.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 8-ന് വൈകിട്ട് 4 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ്, ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഈ മാസം 10-ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.IHRD.AC.inലും ലഭ്യമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc, BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ 0415-6-0362, 2560-0362, 2560-0363, 2560-0364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
3: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
4: എന്താ കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
5: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: Swinger Sales and Services,
7: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: Swinger Sales and Services, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
8: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
9: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
8: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൌസ് റോഡ്, തിരുവനന്തപുരം.

0: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസും മാധുരിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ലക്ഷ്മി.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. 4:30 ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് തരണം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ.
3: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം.

0: പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: പിറ്റേന്ന് ഗോപികുറുപ്പ് വന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. രണ്ടുപേർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കുറുപ്പ് ചോദിച്ചു, പോകുകയാണ് അല്ലേ? എന്നെ കൊണ്ടുപോവാ. നന്നായി വരട്ടെ. ഇനി, അവൾ നിർത്തിക്കളഞ്ഞു. ഇല്ല, ഇനി ഞാൻ ചൊല്ലി ആടില്ല. ലക്ഷ്മിക്കുട്ടിക്ക് തന്നെത്താൻ ഒതുക്കാൻ വയ്യാതായി. അവൾ തിരിച്ചു നടന്നു, തലയും താഴ്ത്തി. ഗോപികുറുപ്പ് വെളിയിലേക്കും. കല്യാണഘോഷം ആ നാട്ടിൽ ഓളം തല്ലുകയാണ്. അപ്പോഴൊക്കെ ലക്ഷ്മിക്കുട്ടിയുടെ മനസ്സ് മന്ത്രിച്ചതിങ്ങനെയാണ്: അനുഭവിക്കും, അവരിതിനൊക്കെ അനുഭവിക്കും, കുടുംബസ്ഥിതി മറക്കരുത് എന്നു പറഞ്ഞ് പാച്ചു നായർ അവളെ യാത്രയാക്കിയത് ഇന്നും ഓർക്കുന്നു. അന്ന് ഒരു നവവധുവായി ഇതേ വഴിയിലൂടെ സ്വയം ശപിച്ചുകൊണ്ട് കടന്നുപോയി. ഇന്നോ? അതിനുശേഷം എന്തെല്ലാം കഴിഞ്ഞു. സിംഗപ്പൂരിൽ പോയി, ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി വിലസി, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തി. അവൾ ഒരു മുറയ്ക്കുള്ള ഭാര്യയായിരുന്നു. മുറകളൊക്കെ നിറവേറ്റി. മമത തോന്നിയില്ലെങ്കിൽ അത് തന്റെ കുറ്റമാണോ? നീ എന്താണിങ്ങനെ? ഭർത്താവ് പലപ്പോഴും അവളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? ഞാനൊരു കുറ്റക്കാരനാണോ? അവനവനോട് തന്നെ ചോദിക്കൂ. ചോദിച്ചു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനിങ്ങനെ ശ്വാസം മുട്ടുന്നു? അവൾ തിരിഞ്ഞു നടന്നു. ഒരു പ്രതികാരം ചെയ്യുന്ന സുഖം അവൾ അനുഭവിക്കുകയായിരുന്നു. തന്റെ ഇച്ഛയ്ക്കല്ല, പണിക്കരുടെ ഇച്ഛയ്ക്കാണ് താൻ അവിടെ ചെന്നത്. അതിന് പിടിപ്പത് വില കിട്ടണമെന്ന് അവൾ ആശിച്ചു. നാട്ടിലൊരു പറമ്പ് വാങ്ങണം, ലക്ഷ്മിക്കുട്ടി ആജ്ഞാപിച്ചു. തിരക്കെന്താണ്? സാധിക്കുമോ? എന്നായി ലക്ഷ്മിക്കുട്ടിയുടെ പിന്നത്തെ ചോദ്യം. വാങ്ങാം. അവളുടെ പേരിൽ തന്നെ ഒരു വീടും പറമ്പും വാങ്ങി. വീട്ടിലിരുന്നാൽ മതിയോ? ഊണ് കഴിക്കണ്ടേ? വേണം ലക്ഷ്മിക്കുട്ടി. എന്നാൽ സ്വല്പം നിലം കൂടി വാങ്ങണം. വാങ്ങാം. അങ്ങനെ അവളുടെ പേരിൽ നാട്ടിൽ വസ്തുവകകൾ ഉണ്ടായി വന്നു. അപ്പോഴും അവൾക്ക് പോരാ പോരാ എന്ന് തന്നെയായിരുന്നു. അന്ന് അങ്ങനെ വാശി പിടിച്ചത് എത്ര നന്നായി. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ചു വരാൻ ഒരിടമുണ്ടായി. ഇന്ന് ഞാൻ സ്വൽപ്പം സ്വത്തുകാരിയാണ്. ഈ പ്രദേശത്ത് ഒരു സ്ഥാനമുണ്ടാവും. ഒരു പുഴുവായി അരിച്ചുപോയ അവൾ ഒരു പൂമ്പാറ്റയായി തിരിച്ചു വന്നിരിക്കുന്നു. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ സിംഗപ്പൂർ വിട്ട് നാട്ടിൽ താമസിക്കണമെന്നായിരുന്നു പണിക്കരുടെ അന്തർഗതം. അതല്ലേ നല്ലത് ലക്ഷ്മിക്കുട്ടി? വിരോധമില്ല. പക്ഷേ 2 ദിവസത്തെ പനി അയാളെ ശാശ്വതമായ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മിക്കുട്ടി ഒരു വിധവയായിട്ട് ഇതാ തിരിച്ചു വരുന്നു. അതോർത്തപ്പോൾ ഒരു നേരിയ വ്യസനം അവൾക്കുണ്ടാകാതിരുന്നില്ല. എന്തായാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ല. ഒതുക്കു നോക്കി കയറണേ, മുമ്പിൽ നടന്ന അഷ്ടാവക്രൻ നായർ ഓർമ്മപ്പെടുത്തി. എത്തിക്കഴിഞ്ഞു. ഉവ്വ്! കാവൽക്കാരൻ വന്ന് വാതിൽ തുറന്നു. ലക്ഷ്മിക്കുട്ടി ചവിട്ടിക്കുതിച്ച് ഉമ്മറത്തേക്ക് കയറി. ജനാലകളും വാതിലുകളും തുറക്കപ്പെട്ടു. വിളക്കുകൾ കൊളുത്തി, കോസടി വിരിച്ച് കിടത്തി. ശങ്കു അടുക്കളയിലേക്ക് കടന്നു. ലക്ഷ്മിക്കുട്ടി മുഖം കഴുകി, ഉടുപ്പ് മാറ്റി ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്ന് ചോദിച്ചു, കുഞ്ഞനായരെ, ഓ, ഈ കാണുന്ന വയൽ നമ്മുടെയല്ലേ? അതെ, ആ ഒടി മുഴുവൻ. തെക്കുഭാഗത്തുള്ള പറമ്പോ? അതും. എന്നിട്ട് അവൾ നെടുതായി ഒന്ന് നിശ്വസിച്ചു. എന്റെ വീടാണ്, എന്റെ സ്വത്താണ്, എന്റെ മാത്രം. ഇത് വിചാരിച്ചിട്ട് കുഞ്ഞൻ നായരുടെ നേരെ ഒരു ചോദ്യവും. ഇതിനെന്തു വില കൊടുത്തു എന്നറിയോ? കുറെ ഉറുപ്പിയായിട്ടുണ്ടാവൂലോ. വലിയ വില കൊടുത്തു, വളരെ വലിയ വില. എന്നിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ടങ്ങനെ ഇരുന്നു. ഒരിളം കാറ്റ് അവരുടെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ ഒപ്പുന്നുണ്ടായിരുന്നു.

0: ഉമ്മാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ നമുക്ക് ഗ്രാമഭംഗി വർണ്ണിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം വരികൾ എഴുതി സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത് ഗ്രാമഭംഗി വർണ്ണിക്കുന്ന ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ഒരറിയിപ്പ്. തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ്

0: ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: കഥയറിയാതെ എന്ന ചിത്രത്തിൽ ലതാ രാജു പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് G. ദേവരാജൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്.

0: എറണാകുളം.
1: അസ്തമയം എന്ന ചിത്രത്തിനുവേണ്ടി സത്യൻ അന്തിക്കാട് വരികളെഴുതി, ശ്യാം ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനമിതാ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 6-2 ഒത്തുകൂടാം. ഏവർക്കും ശുഭദിനം നേരുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 9 മണി. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ

2011 മുതൽ 2020 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചൈന ടൗൺ എന്ന ചിത്രത്തിലേത്. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കാസനോവ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, ഗോപി സുന്ദർ ഈണം നൽകിയ ഗാനം. പാടിയത് കാർത്തിക്, വിനീത് ശ്രീനിവാസൻ, നജീം അർഷാദ് എന്നിവർ.

സൂഫിയും സുജാതയും. ഈ ചിത്രത്തിൽ അർജുൻ കൃഷ്ണ, നിത്യ മാമൻ, സിയാ ഉൾ ഹക്ക് എന്നിവർ പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.

വിജയ് യേശുദാസ്, മൃദുല വാര്യർ എന്നിവർ പാടിയത് ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോവിന്ദ് വസന്ത.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: ഒരു ഗാനം കൂടി കേൾക്കാം. അമ്പിളി എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയിന്റെ സംഗീതം.

0: 2011 മുതൽ 2020 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ദാമനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടയിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൗൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു.

മണലൂർ സ്വദേശി വിഷ്ണുവാണ് രാവിലെ മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ എ സി ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

പുത്തൻ പാട്ടുകൾ. ഈ പരിപാടിയിൽ ആദ്യം ചത്താ പച്ച എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശങ്കർ മഹാദേവൻ, വിജയ് യേശുദാസ്, അനൂപ് എന്നിവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ഇറങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ബി കെ ഹരിനാരായണൻ വരികൾ എഴുതി, നാദർഷ സംഗീതം നൽകി, ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മാജിക് മഷ്റൂംസ്.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടിന്നേ വാങ്ങൂ.
1: അതെ ഏട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
3: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: ഹനിയ നഫീസ വരികളെഴുതി സംഗീതം നൽകി നേഹ നായർ പാടിയത്. ചിത്രം പെണ്ണ് കേസ്.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: വൈശാഖ് സുഗുണന്റെ വരികൾ, സാംസിയസ് ഈണം നൽകി പാടിയ ഗാനം, ചിത്രം ബേബി ഗേൾ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപ നിരക്കിലും പവന് 2,200 രൂപ കുറഞ്ഞ് 112,000 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുത്തൻപാട്ടുകൾ തുടരുന്നു. അനോമി, ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗായകൻ കാർത്തിക്, ഗാനരചന അഹമ്മദ് ശ്യാം, സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മനോമഞ്ജിത് വരികളെഴുതി ബിജിപാൽ ഈണം നൽകി സൂരജ് സന്തോഷ് പാടിയത്. ചിത്രം ആഭ്യന്തര കുറ്റവാളി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാഘവ് പാടിയത് ചിത്രം അതിഭീകര കാമുകൻ. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിപിൻ അശോക്.

പുത്തൻപാട്ടുകളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാർത്തിക്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം ഗെറ്റ് സെറ്റ് ബേബി. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം സാം സി എസ്.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തിയേഴിലെ പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാൺ ആണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന് ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവനെ 2,200 രൂപ കുറഞ്ഞ് 1,12,000 ത്തിലെത്തി 14,000 രൂപയാണ് ഗ്രാമിന്. തെലങ്കാന റൈസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദിൽ ത്രെഡ് പോച്ചാമ്പള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൌമസൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പള്ളി. എറണാകുളം ചേരാനല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA യുമായി 3 പേരെ എക്സൈസ് പിടികൂടി. അമൃത നഗർ ആനയോട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 12 മണിക്ക്.

0: 91.9. ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: മഹാരാജ സ്വാതി തിരുനാൾ സംഗീതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാം. കേരളീയ സംഗീതത്തെ വളർത്തിയെടുക്കുന്നതിൽ തന്റെ കൃതികൾ കൊണ്ട് സംഭാവന ചെയ്തുകൊണ്ട് മറ്റൊരു രാജകുടുംബാംഗവും അദ്ദേഹത്തിന് സമകാലികയായി ഉണ്ടായിരുന്നു. ആയില്യൻ തിരുനാൾ രുക്മിണിഭായി തമ്പുരാട്ടി. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ മൂത്ത സഹോദരിയായ രുക്മിണിഭായി 1809 ജനിച്ചത്. തന്റെ 6 വയസ്സുമുതൽ തന്നെ അവർ കൃതികൾ രചിച്ചു തുടങ്ങിയതായി പറയപ്പെടുന്നു. മലയാള ഭാഷയിലും സംഗീതത്തിലും ആഴമേറിയ അറിവുണ്ടായിരുന്ന അവർ വീണ വായനയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. 100 കൃതികളാണ് രുക്മിണിഭായി രചിച്ചതായി അറിവുള്ളത്. എന്നാൽ അതിൽ പലതും ഇന്ന് ലഭ്യമല്ല. ശ്രീപത്മനാഭന്റെയും പരദേവതയുടെയും ഭഗവതിയുടെയുമൊക്കെ പ്രകീർത്തനങ്ങളായ കൃതികൾ സ്വരാക്ഷര സൗന്ദര്യത്തോടെ രചിച്ച രുക്മിണിഭായിയുടെ സംഭാവനകൾ വിസ്മരിക്കപ്പെടേണ്ടവയല്ല. ആ മഹജ്ജീവിതം കേവലം 28 വയസ്സുവരെയേ നീണ്ടുള്ളൂ. രുക്മിണിഭായി തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകേരളിയിൽ.

രുക്മിണി ഭായി തമ്പുരാട്ടിയുടെ രചനയിൽ അടുത്തതായി പരദേവത എന്നു തുടങ്ങുന്ന കൃതി തോടിരാഗം ആദിതാളം, പാടിയത് ചേർത്തല ഗോപാലൻ നായർ.

അവസാനമായി ജയ ജഗന്മയി എന്ന് തുടങ്ങുന്ന കൃതി, രാഗം സുവർണാങ്കി, ആദിതാളം. പാടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രുക്മിണി ഭായ് തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എം കെ ദിലീപ്, സംവിധാനം സന്ദീപ് സുരേഷ്, സംവിധാന സഹായം കെ ജി സുമിത.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റി.

0: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പൊ 4:45 ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
5: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
6: അതെ ഏട്ടാ,
5: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
6: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
5: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ മധുസൂദനൻ നായർ ചൊല്ലിയതാണ് കേട്ടത്. ഈണം നൽകിയത് മോഹൻ സിതാര, രചന മധുസൂദനൻ നായർ.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ വിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇനി കേൾക്കാം തിരുനെല്ലൂർ കരുണാകരന്റെ വരികൾ. കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി MG രാധാകൃഷ്ണൻ ഈണം നൽകി ചിത്രപാടിയത്.

ചങ്ങമ്പുഴിയുടെ വരികൾ കേൾക്കാം. ജോയ് ചെറുവാറ്റൂർ ഈണം നൽകിയത് പ്രഭുവിൻ്റെ മക്കൾ എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. നിങ്ങൾക്കും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാം. അയക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം, ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം എന്നിവ കൂടി അയക്കണം. അയക്കേണ്ട നമ്പർ 8281-42-0305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-42-0305. ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി കേൾക്കാം മുരുകൻ കാട്ടാക്കടയുടെ വരികൾ. പറയാൻ മറന്നത് എന്ന ചിത്രത്തിനു വേണ്ടി അരുൺ സിദ്ധാർത്ഥ് ഈണം നൽകിയത്, ചൊല്ലിയത് മുരുകൻ കാട്ടാക്കട.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: കഥയുള്ളൊരു പെണ്ണ് എന്ന ചിത്രത്തിൽ ഫാത്തിമ ഫിദ പാടിയത്

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി നവമാധുരിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ യുഎസ് കരസേന സ്റ്റാഫ് ചർച്ചകളുടെ 29-ാമത് പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിക്കുകയും ചെയ്ത ചർച്ച ഇന്ത്യ യുഎസ് തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച വ്യക്തിയായിരുന്നു മുൻ കെപിസിസി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. തെന്നലയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന മന്ത്രി ടി സിദ്ദിഖ്. വനിതകൾക്ക് കാർഷിക രംഗത്ത് കൂടുതൽ പരിഗണന നൽകുകയാണ് ലക്ഷ്യമെന്നും കൃഷിവകുപ്പിനെ കർഷകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന മേഖലയാക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. മന്ത്രി കെ എ തുളസി ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. കെ പി സി സി വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് യോഗം. വയനാട്ടിൽ പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്ന് പ്രാഥമിക നിഗമനത്തിൽ ഡോക്ടർമാർ. വിദ്യാർത്ഥികൾ ചികിത്സ തേടിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക സി കൃഷ്ണൻ അറിയിച്ചു. വയനാട് പാടിച്ചിറയിൽ പുലർച്ചെ വളർത്തുനായയെ വന്യജീവി കൊന്നു. സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി. പഞ്ചാബിലെ മുല്ലൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന നിലയിലാണ്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 1 മണിക്ക്.

ഇപ്പോൾ നവമാധുരി 2020 മുതൽ 2025 വരെയുള്ള ഏതാനും ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. ആദ്യ ഗാനം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലനും നിത്യാമാമനും പാടിയത്. വരികൾ എഴുതിയത് മുരുകൻ കാട്ടാക്കട, ഈണം നൽകിയത് രഞ്ജിൻ രാജ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഇനി കേൾക്കാം എങ്കിലും ചന്ദ്രികയെ എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് വേണുഗോപാൽ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ഇഫ്തി.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് ഈണം നൽകി. മൃദുല വാര്യരും അരവിന്ദ് ദിലീപ് നായരും ചേർന്ന് പാടിയത് ചിത്രം റാഹേൽ മകൻ കോരാ.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം നൽകി. മിഥുൻ ജയരാജ് പാടിയത് ചിത്രം പ്രണയവിലാസം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നവമാധുരിയിൽ ഇനി മിസ്സിംഗ് ഗേൾ എന്ന ചിത്രത്തിനു വേണ്ടി സത്യാജിത്തും ശ്രദ്ധാപ്രസന്നനും പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും സത്യാജിത്ത്.

മിസ്സിംഗ് ഗേൾ എന്ന ചിത്രത്തിനു വേണ്ടി സത്യജിത്തും ശ്രദ്ധാപ്രസന്നനും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചനയും സംഗീതവും സത്യജിത്ത്. ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ സന്ദേശങ്ങൾ അയക്കാം 8281-4203-05 എന്ന നമ്പറിലേക്ക്. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നവമാധുരിയിൽ ഇനി വെള്ളരിപ്പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും നിത്യാമാമനും പാടിയത്, വരികൾ എഴുതിയത് വിനായക് ശശികുമാർ, ഈണം നൽകിയത് സച്ചിൻ ശങ്കർ മന്നത്ത്.

ചിത്രം മേഡ് ഇൻ കാരവാൻ. പാടിയത് ഹരിശങ്കർ. ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് വിനു തോമസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
2: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരു ആശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവെക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങളുണ്ടെന്ന്

നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏകാരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തുജന്യ രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങളുള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല. സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിലെത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ,

0: ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം, ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

കേട്ട ഗാനം കന്നിനിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പീതാംബരൻ എവിയുടെ വരികൾക്ക് ഈണം നൽകിയത് ബ്രഹ്മാനന്ദൻ. ഒരു ഗാനം കൂടി കേൾക്കാം. കൊതി തീരും വരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുനന്ദയും പാടിയത്. ഗാനരചന സത്യൻ കൊട്ടാപ്പടി, സംഗീതം കൊടകര മാധവൻ.

0: സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വേറിട്ട് നിൽക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 12 വർഷമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിരോധ ശേഷിയും അടിസ്ഥാന ശക്തിയും വളർച്ച വ്യക്തമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ US കരസേനകളുടെ 29-ാമത് ചർച്ചാ പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം, സംയുക്ത പ്രവർത്തനക്ഷമത, പൊതുവായ സുരക്ഷാ താൽപര്യങ്ങൾ, സൈനിക സഹകരണം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഹി എന്ന ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഹോട്ടലുടമ അറസ്റ്റിലായിരുന്നു. PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. LDF ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. രാമന്തളി വില്ലേജിലാണ് വീടുകൾ തകർന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ KS ഭരത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ് മത്സരങ്ങളിൽ 7 തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന മത്സരം 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായിരുന്നു. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എന്ന നിലയിലാണ്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 2 മണിക്ക്.

ശ്രോതകൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, വാട്സാപ്പിലൂടെ സന്ദേശമയച്ച് കേൾക്കാൻ കാത്തിരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ ഈണപ്പൂക്കൂട. 2 മണിവരെയാണ് പരിപാടിയുടെ സമയം. സന്ദേശമയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗാനത്തിനൊപ്പം ചിത്രത്തിന്റെ പേര്, അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം എന്നിവ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അയക്കേണ്ട ഫോൺ നമ്പർ 8281 4203 05. ഇന്നത്തെ ആദ്യഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ജഗതിയിൽ നിന്നും രവീന്ദ്രൻ. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചമയം എന്ന ചിത്രത്തിലെ രാജഹംസമേ എന്ന് തുടങ്ങുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈണം നൽകിയത് ജോൺസൺ, പാടിയത്

യക്ഷി എന്ന ചിത്രത്തിലെ സ്വർണ ചാമരം എന്ന് തുടങ്ങുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ, ഈണം നൽകിയത് ജി ദേവരാജൻ, പാടിയത് യേശുദാസും ലീലയും.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേഷ് നാരായൺ ഈണം നൽകി. ഹരിഹരൻ പാടിയ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് ഊരൂട്ടമ്പലത്ത് നിന്നും ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം പാടിയിരിക്കുന്നത് ഹരിഹരൻ, ചിത്രം ഘർഷോം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
3: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
2: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: അടുത്ത ഗാനം നെടുമങ്ങാടുള്ള പുഷ്കല ഹരീന്ദ്രൻ ആവശ്യപ്പെട്ടതാണ്. സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിലെ കൈലാസ ശൈലാദി എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ലീലയും ശ്രീകാന്തും. വരികൾ എഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: ഇന്ന് എന്തായാലും എം ആർ ടി ഹോംനീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: പി ഭാസ്കരന്റെ വരികൾക്ക് എടി ഉമർ ഈണം നൽകി. ഒരു യുഗസന്ധ്യ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഴൂരിലെ സുജിത് ബാലകൃഷ്ണൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി മരുതൻകുഴി, അജേഷ്, സജേഷ് എന്നിവരുടെ ഇഷ്ടഗാനം. മഹസർ എന്ന ചിത്രത്തിനു വേണ്ടി കുടപ്പനക്കുന്ന് ഹരി എഴുതി, രവീന്ദ്രൻ ഈണം നൽകിയത്. പാടിയത് യേശുദാസ്.

അടുത്ത ഗാനം കള്ളിയങ്കാട്ട് നീലി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് പ്രാവച്ചമ്പലത്ത് നിന്നും സുനിൽ, അനിത, അമ്പാടി എന്നീ ശ്രോതാക്കൾ. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ശ്യാം.

മുല്ലനേഴി വരികൾ എഴുതി കെ രാഘവൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഞാനെന്ന് പറയട്ടെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വട്ടിയൂർക്കാവിലെ സന്തോഷ് കുമാർ.

ആറ്റിങ്ങലിലെ ശത്രുഘ്നന്റെ ഇഷ്ടഗാനം സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, ഈണം നൽകിയത് രവി ബോംബെ.

അടുത്ത ഗാനം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുംബൈയിൽ നിന്നും മല്ലിക.

ഇന്നത്തെ ഈണപ്പൂക്കുടയിലെ അവസാനത്തെ ഗാനം മരുതൂർ ജയപ്രകാശിന്റെ ഇഷ്ടഗാനമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ഈണം നൽകിയത് ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഗാനങ്ങളുമായി ഈണപ്പൂക്കൂട വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1-2. ഇന്ന് സന്ദേശമയച്ച് ഗാനങ്ങൾ കേൾക്കാനായി കാത്തിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2:00.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പന്ത്രണ്ട് വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി ഉയർന്നെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. 4 ദശലക്ഷത്തിലധികം വീടുകളിൽ സൌരോർജ്ജം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. കോഴിക്കോട് പുഷ്പ ജംഗ്ഷന് സമീപം ഡ്രൈനേജ് സ്ലാബിനുള്ളിൽ കുടുങ്ങിയയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഓടയ്ക്കുള്ളിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ സൂട്ട്കേസിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. രാവിലെ പ്ലാറ്റ്ഫോം നമ്പർ 4 സൂട്ട്കേസ് കണ്ടെത്തിയത്. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക്ക റോഡിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 9 പേർ മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് MSc SLP എൻട്രൻസ് പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1ാം റാങ്ക്. മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണയാണ് 1ാം റാങ്ക് നേടിയത്. പഞ്ചാബിലെ മുള്ളൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എന്ന നിലയിലാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഇപ്പോൾ കേൾക്കാം.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം ആണ് മ്യൂസിയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അല്ലാതെ തന്നെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്, കുതിരമാളികയിൽ പാലസ് മ്യൂസിയം ഉണ്ട്, പാം ലിഫ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം ഉണ്ട്, പ്രിയദർശിനി പ്ലാനറ്റേറിയം, സോയിൽ മ്യൂസിയം, തുമ്പയിലെ സ്പേസ് മ്യൂസിയം, ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, അങ്ങനെ എണ്ണി എണ്ണി പോയി കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിയങ്ങളുടെയും കൂടി ഒരു നഗരമാണ് തിരുവനന്തപുരം. ആ മ്യൂസിയങ്ങളുടെ കൂടെ ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ ഒരു മെഡിക്കൽ മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. സ്വകാര്യ മ്യൂസിയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എ ശിവരാമൻ. സ്വാഗതം സർ. എങ്ങനെയാണ് ഒരു മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്? താങ്കളുടെ സർവീസുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കായംകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരയിൽ നിന്ന് ബി എഫ് എ പഠിക്കുന്നു. ബി എഫ് എ പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ മെഡിക്കൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്?
4: അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജീവിക്കുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ജോലി എങ്ങനെങ്കിലും കിട്ടണം. അന്ന് ഈ ക്ലേ മോഡലിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ എടുത്തവർക്ക് ഡ്രോയിങ് ടീച്ചർ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും ഒരു 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡ്രോയിങ് ടീച്ചറായിട്ട് പോകുന്നത് നല്ല അവരുടെ ലൈഫ് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സ്കൾപ്ചർ പഠിച്ച ആൾക്കാർക്ക്

0: അങ്ങനൊരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നീട് സമരമൊക്കെ ചെയ്തപ്പോഴാണ് അതും സർട്ടിഫിക്കറ്റൊക്കെ ഏകീകരിച്ച് അങ്ങനെ നമുക്ക് കിട്ടി. പക്ഷേ ഞാൻ ഫോർത്ത് ഇയർ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള മേനോൻ സാർ, അദ്ദേഹമാണ് ആ ക്ലാസ്സിൽ പ്യൂണിനെ പറഞ്ഞുവിട്ടിട്ട് പറഞ്ഞു, ശിവരാമനെ മേനോൻ സാർ വിളിക്കുന്നു അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പം ദാ നീ ഇതിനകത്തൊരു വിജ്ഞാപനമുണ്ട്, നീ അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലേക്ക് മോഡലറായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എന്തായാലും എനിക്ക് കിട്ടി. ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്. പക്ഷേ കോഴിക്കോട് ഇരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു, എൻഡോമോളജിയുടെ ഒരു മാഡം. അവരുടെ അടുത്ത് ഒരു ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു മ്യൂസിയം ചെയ്യണം. അപ്പം ആ മാഡം പറഞ്ഞു, ശരിയാണ് ശിവരാമൻ, 1996 ഒക്കെ പറഞ്ഞ. അപ്പം അതിങ്ങനെ കിടന്ന് അതാണ് വളർന്ന് വളർന്ന് വളർന്ന് ഇങ്ങനെ വന്ന്
1: 30 വർഷങ്ങൾക്ക് ഇപ്പുറം
0: സാക്ഷാത്കരിക്കപ്പെട്ടു.
1: സാധാരണ മോഡലിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കാണുന്ന രൂപങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്.
0: അതെ,
1: മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് മോഡൽ ചെയ്യേണ്ടത് ഇതൊന്നും അല്ലല്ലോ.
0: അല്ല,
1: അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നൊരു എന്താണ് പ്രതീക്ഷിച്ച് പോയത്, എന്താണ് അവിടെ കണ്ടത്?
0: അതെ, അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ കുറച്ച് ഗൗരവമായിട്ട് ശില്പകലയെ കാണുന്ന ആളായിരുന്നു. ഗൗരവം എന്ന് പറയുമ്പോൾ അക്കാഡമിക് തലത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന. പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്നപ്പം എംബ്രിയോളജിയാണ്, അത് വെറും ഗ്രാഫ് ചെറിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരിക്കലും ഒരു തൃപ്തി വന്നില്ല. പിന്നെ അതുമായിട്ട് അങ്ങ് താരതമ്യം പ്രാപിച്ചു. അന്നേരമാണ് അതിനോട്ടത് ഇറങ്ങിയപ്പോൾ എംബ്രിയോളജി ഒരുപാട് ചെയ്യാനുണ്ട്, ഒരിക്കലും നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അതാണ് എംബ്രിയോളജിക്കകത്ത് ഉള്ളത്. അത് ഞാൻ ഇങ്ങനെ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഞാനത് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റിൻ്റെ വർക്കും ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ വരുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് 1-2 വർക്കൊക്കെ ഞാൻ എടുത്തു വെക്കുമായിരുന്നു. അപ്പം അതൊരു ശേഖരം പോലെ എൻ്റെ ഇതിൽ കിടന്ന്. അവസാനം വർക്ക് ചെയ്യുന്നതെല്ലാം വെക്കാൻ സ്ഥലമില്ലാതായി. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം ഈ വർക്കുകളുമായിട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പം അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പൊ എങ്ങനെയാ, ഇപ്പൊ വൈഫാണ് എന്റെ പിൻബലം. അവള് പറഞ്ഞ, എന്തായാലും നമുക്കൊരു മ്യൂസിയം ഉണ്ടാക്കണം. അവളുടെ ഒരു പ്രാർത്ഥനയും ധൈര്യവുമാണ് ഞാൻ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ.
1: കാരണം ഇതെല്ലാം കൊണ്ട് എന്താണ്, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത്
0: വരിക, ഇതെല്ലാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാടക വീടുകളിലേക്ക് മാറുക. അപ്പൊ ഇതെല്ലാം ഈ വർക്കുകളും കൊണ്ട് പോവുക. മൊത്തം ഈ ഇതുപോലുള്ള സാധനങ്ങളാണ്, എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പോവുക. അവസാനം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു.
1: എംബ്രിയോളജിയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പലതും നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ, അത് നമ്മൾ കാണാവുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ വലിപ്പത്തിലേക്ക് എന്താണ് രൂപപ്പെടുത്തുമ്പോൾ അതിന് കിട്ടിയിരുന്ന സഹായങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ശില്പിയുടെ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്തിരുന്നു?
0: അതായത് നമുക്കൊരു എന്താണ്, അത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി വരണമല്ലോ. ആ തൃപ്തി ആ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പം അത് നമ്മുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ആ ഇത് നല്ലതായിരിക്കുന്നു ശിവരാമൻ, ഇത് നല്ല രസമുണ്ട്, നല്ല വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒരു വലിയ തൃപ്തിയായിട്ട് തോന്നിയത്. അതേപോലെ അവർ പലതും പറയുന്ന വർക്കുകളുണ്ട്, അതായത് ഇത് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ MBBS സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അത് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ മാസ്റ്റേഴ്സ് വരച്ച പടങ്ങളുണ്ട്, ആ പടങ്ങളിനെ 3D രൂപമാക്കി നമ്മളതിനെ മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ 2Dയെക്കാളും എത്രയോ നല്ല പഠിപ്പേര് അല്ലെങ്കിൽ അറിവ് കിട്ടും ഒരു 3D മോഡല് കിട്ടുമ്പോഴത്തേക്ക്. അതിനെ ഈ കാണാനും ടച്ച് ചെയ്യാനുമുള്ള പ്രതലം, ആ ഇതിങ്ങനാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും, അവർക്കും ബോധ്യപ്പെടും.
1: കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുന്നത്
0: 3D മോഡൽസിന്. പടങ്ങൾ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം, 3D മോഡല് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ട് വരുന്നത്.
1: മിക്കവാറും ഈ അച്ചുകളിൽ തീർത്ത കാര്യങ്ങൾ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാർ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്?
0: അതായത് അച്ചുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ചില ലോക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി ചില ഡ്രോയിങ്സൊക്കെ ഇങ്ങനെയും കയറി അങ്ങനെയും കയറിയൊക്കെ വരും.
1: അച്ഛന് കണക്കാക്കി വളച്ചു കൊടുക്കുകയും
0: അങ്ങനെ വരും.

0: അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ അനാട്ടമി തന്നെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മളെല്ലാം. പിന്നെ നമുക്ക് അച്ഛനകത്തൂടെ ചെയ്യാം ലിവർ, ലങ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാം. അതിന് ഒരു ഈസി പ്രതലങ്ങളാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
1: കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ചില സംശയമുണ്ടാകും, ഈ എന്താ മെഡിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ എന്താണ് കാണാൻ പറ്റുക?
0: ഇവിടെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോളജി അവർ കണ്ടിട്ടില്ല. ഒരു കുഞ്ഞ് അതിൻ്റെ ചക്രം, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഫസ്റ്റ് ഡേ തൊട്ട് അത് 10 മാസം ആകുന്നത് വരെയുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഹാർട്ട്, ലങ്സ്, ലിവർ എന്നു വേണ്ട നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സകല ഓർഗൻസും സകല സിസ്റ്റംസും എല്ലാം വളരുന്ന കാലഘട്ടമാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ സമയത്ത്. ഇതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വേറെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ കടാവർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്,
1: അതെ,
0: അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ്, അതായത് ഒരു മനുഷ്യനിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ് വരുന്ന വൂണ്ട് മാൻ എന്ന് പറയും. കേരളത്തിലെങ്ങുമില്ല. ഇപ്പം ഞാൻ വിംസ് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മ്യൂസിയത്തിലും അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്.
1: എപ്പോഴും ഒരു മോഡൽ ചെയ്യുമ്പോഴും ഒരു തൃപ്തി തോന്നുന്ന മോഡലിനെല്ലാം ഒരു റെപ്ലിക്ക ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചെയ്തത് എവിടെ വെച്ചിട്ടായിരിക്കും?
0: ഒരുപാട് വർക്കുകൾ നമുക്ക് പ്രൈവറ്റുകളിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഒരു 75% മെഡിക്കൽ കോളേജുകളിലെ ആ മ്യൂസിയങ്ങളിലെല്ലാം എൻ്റെ ചെറിയ ചെറിയ സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ നാമക്കല്ല് വിവേകാനന്ദ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ അവർ തരുമ്പോൾ ഞാനും കൂടെ പഠിക്കുകയാണ്. ഇപ്പം ഇവർ പറയുന്ന വർക്കെല്ലാം അവർ പറയുന്നു. അപ്പോൾ ഇവരുടെ ടീച്ചിങ് സ്റ്റൈലല്ല മറ്റവരുടെ ടീച്ചിങ് സ്റ്റൈൽ. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ വർക്കുകൾ തരുന്നതിനകത്തുണ്ടാകും. അതെല്ലാം എൻ്റെ മ്യൂസിയത്തിലും ഉണ്ടാകും.
1: രാജാ രവിവർമ്മ കോളേജിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു പ്രസിഷനുള്ള ഒരു മറ്റേത് ശില്പത്തിന് പ്രസിഷൻ വേണ്ടെന്നല്ല ഞാനല്ല, എന്നാലും അതിൻ്റെ മെഡിക്കലിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതിൽ എപ്പോഴെങ്കിലും തിരിച്ച് ആ എന്താണ് ആ യുവാവ് നിന്ന് തിരിച്ച് വിളിക്കാറുണ്ടോ?
0: അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവമായിട്ട് എൻ്റെ ശില്പകലയെ സമീപിക്കാത്ത ആ സമയങ്ങളൊക്കെ നമുക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ അതേ രീതിയിലൊക്കെ ആ വർക്കൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഗൗരവമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ എല്ലാ വർഷവും പിന്നെ മത്സരത്തിന് വർക്ക് അയക്കുമായിരുന്നു. തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പം ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴും അക്കാഡമിയായിട്ടുള്ള ബന്ധം ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് മെഡിക്കൽ വർക്ക് അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ആണ് ഇതുമായിട്ടങ്ങ് കൂടുതൽ ഇഴുകിച്ചേർന്നത്.
1: ഈ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, മോഡൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്തത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും?
0: അത് ഏറ്റവും സമയം കൂടി ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഇങ്ങനെ കാർവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അല്ലല്ലോ എന്ന് പിന്നീട് തോന്നും. അതിൻ്റെ ചുളിവുകൾ അത് ഇത്തിരി വ്യത്യാസമാണ്. അത് കറക്റ്റല്ലെങ്കിൽ പൊതുവായ ഒരു ശരിയുണ്ട് അതിനകത്ത്. ആ ശരി ശരിയായില്ലെങ്കിൽ അത് തെറ്റായി.
1: പൊതുവേ ഓരോ തലച്ചോറും മാൻ ടു മാൻ ഭയങ്കര വ്യത്യാസമുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷൻ തലച്ചോറ് മോഡൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ടോ?
0: അല്ല, അതിൻ്റെ ശരിയുണ്ടല്ലോ. ബ്രെയിനിന് ഇങ്ങനെ കുറേ ലോബുകളുണ്ട്, ഇവിടുന്ന് വേറെ രീതിയിൽ ഇതുണ്ട്, അതങ്ങനെ വരണം. അതിൻ്റെ ആകൃതി വ്യത്യാസമാണെങ്കിലും അതങ്ങനെ തന്നെ വരും. മനസ്സിലായി? ഇപ്പം എൻ്റെ മുഖവും സാറിൻ്റെ മുഖം പോലെയും ആ വ്യത്യാസമല്ലേ? ആ വ്യത്യാസം ഇതിനകത്തുമുണ്ട്. രൂപത്തിൽ, സൈസിൽ ഇങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. ഹാർട്ടൊക്കെ എളുപ്പമാണ്, അതിന് 4 ചേമ്പറുണ്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം.
1: ഈ നെർവ് സിസ്റ്റമൊക്കെ സാർ ചെയ്തിട്ടില്ലേ?
0: ഉണ്ട്.
1: അതൊന്ന് പറയാമോ, അതിനൊരു പ്രേരണ എങ്ങനെയായിരുന്നു?
0: അത് ഇവർ തന്നെ വർക്ക് തരുന്നതാണ്. വളരെ പ്രയാസവുമാണ്, കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മൈന്യൂട്ട് സാധനങ്ങളാണ്, ആർട്ടറീസോ വെയിനോ പോലല്ല ഈ നെർവസ് സിസ്റ്റം. അത് അല്ലാതായിട്ട് നമ്മൾ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, അതുപോലെ തന്നെ വെയിന്, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അതിങ്ങനെ ഒരു കൂട് പോലെയാണ് അതിങ്ങനെ. അതിനേക്കാളും രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് 15 വർഷത്തോളം ഫോറൻസിക് മെഡിസിനിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ ജോലി മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻറ്റ് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുക, അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്പെസിമൻ ഉണ്ടെങ്കിൽ അത്

0: നമ്മൾ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് മൗണ്ട് ചെയ്ത് വെക്ക്. ഇതായിരുന്നു പിന്നീടുള്ള ജോലി.
1: അത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു.
0: തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു. എൻ്റെ മാഡം ഡോക്ടർ രമ, മാഡം ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒരുപാട് നല്ല പിൻബലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുവാണെങ്കിൽ മാഡം വിളിച്ചിട്ട് പറയും, ചുരാമ ക്യാമറ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പെഷ്യൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു.
1: അത് സൂക്ഷിക്കുമായിരുന്നു. സാധാരണ സാറിൻ്റെ മീഡിയം എന്താണ് സാർ?
0: എല്ലാ മീഡിയത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിന് മീഡിയം എന്ന് പറഞ്ഞാൽ ഫൈബറും പി ഒ പി ആണ്. പിന്നെ മൾട്ടിവുഡിൽ ഈ റിലീഫ് ടൈപ്പ് വർക്കുകളൊക്കെ കാർവ് ചെയ്ത് എടുക്കുമായിരുന്നു. പിന്നെ വെങ്കലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കല്ലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ മീഡിയവും എനിക്ക് വഴങ്ങുന്നുണ്ട്.
1: നമുക്ക് ഇപ്പം മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതിൽ കൂടുതലും എന്തിലാണ്?
0: ഫൈബറിലും പി ഒ പിയിലും ഉള്ളതാണ്.
1: ഈ ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ എറയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 3D ഡിജിറ്റൽ റെൻഡറിങ്ങുകളൊക്കെ ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങൾ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: അത്തരം സംവിധാനങ്ങൾ കാലക്രമേണ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം കാലം പോകുന്നതനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ ഒന്നും ആകത്തില്ല.
1: ഈ മ്യൂസിയത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് മോഡൽസ് ആണ് എന്നുള്ളതാണ്. സാർ പറഞ്ഞു സാറിൻ്റെ സർവീസിൽ അപ്പോഴപ്പോഴായി ശേഖരിക്കപ്പെട്ട ഒരു
0: വലിയ ശേഖരമാണ്.
1: അതിന് അങ്ങനെ ഒരു കൃത്യമായിട്ട് ലിസ്റ്റായിട്ടാണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? അതെങ്ങനെയാണ് ആ മ്യൂസിയത്തിൻ്റെ അടുക്ക് വന്നിരിക്കുന്നത്?
0: അത് അതിൻ്റെ അടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോളജി ആണ് തുടങ്ങുന്നത്. തുടങ്ങുന്നത് മനുഷ്യൻ തീരാറാകുന്ന സമയമുണ്ടല്ലോ സാറേ, കടാവർ വരെ അങ്ങനെയൊക്കെയുള്ള സംഗതി. പിന്നെ ഈ സ്റ്റുഡൻസിന് പഠിക്കത്തക്ക രീതിയിലുള്ള ആർട്ടറീസ്, വെയിന്, അതുപോലെ മസിൽസ്, അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് കൂടുതൽ ഞാൻ അതിനകത്ത് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാണാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഉള്ള രീതിയിൽ നമ്മളും കൂടെ വളരണം.
1: അതുമായിട്ട് ചേർന്നിട്ടാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇപ്പം സാറിൻ്റെ മ്യൂസിയം സന്ദർശിക്കാൻ വരുന്ന ഒരാൾ, ഇപ്പം മ്യൂസിയത്തിൻ്റെ ഒരു ഒരാളുടെ സന്ദർശൻ്റെ സമയം ശരിക്കും സന്ദർശകനാണ് തീരുമാനിക്കുന്നത്.
0: അതായത്
1: ചില ആൾക്കാർ പെട്ടെന്ന് വന്ന് ഒരു ഉന്ന ഫ്ലാഷ് ഇറങ്ങിപ്പോവും, ചില ആൾക്കാർ ഓരോ എക്സിബിറ്റിൻ്റെയും അടുത്ത് നിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കണ്ട് വിശദീകരിച്ച് തരാൻ ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാറിൻ്റെ അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് സാർ?
0: എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പം എംബ്രിയോളജി ആണെങ്കിലും ബാക്കിയുള്ള സംഗതി ആണെങ്കിലും ലേബറിൻ്റെ കുറെ സംഗതിയുണ്ട്. അപ്പം ആ ലേബറിൻ്റെ അത് 8-ാം മാസത്തിൽ കുട്ടി വരുന്നത്, 7-ാം മാസത്തിൽ, 5-ാം മാസത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള എല്ലാ ലേഖനങ്ങൾ, ചെറിയ കുറിപ്പുകൾ എഴുതി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
1: ഒരു സ്കൂൾ കുട്ടി അത് കാണാൻ വരികയാണ് എന്ന് വിചാരിക്കുക, അതുപോലെ ഒരു കോളേജിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന ഒരാൾ കാണാൻ വരികയാണെന്ന് വിചാരിക്കുക, അപ്പം അവർ ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും നിങ്ങളത് മിസ് ചെയ്യരുത് എന്ന് ഒരു എക്സിബിറ്റ് സാറ് പറയുകയാണെങ്കിൽ ഏത് പറയുമായിരിക്കും?
0: അത് നമ്മുടെ ബ്രെയിൻ തന്നെ. ബ്രെയിൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരം സാധനമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ സൈഡുകൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കൈ നിയന്ത്രിക്കുന്ന ഭാഗം, പിന്നെ ചുണ്ട് നിയന്ത്രിക്കുന്ന ഭാഗം, അതുപോലെ കാല്, അതുപോലെ കണ്ണ്, വായ, നാക്ക്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഏരിയകൾ, അത് വേറെങ്ങും ചെയ്തു വെച്ചിട്ടില്ല, നമ്മളാണ് ചെയ്യുന്നത്.
1: അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് മിസ് ചെയ്യരുത്. ഇതുപോലെ സാർ ഈ ഒരു മ്യൂസിയം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ എക്സിബിറ്റുകൾക്ക് അപ്പുറം ഒരു ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
0: അതായത് തുടങ്ങാനുള്ള ഒരു പ്രേരണ, ആ പ്രേരണയും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് അവർ വന്ന് വിലപ്പെട്ട സംസാരങ്ങൾ, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അവർക്കാണ് ഇത് കൂടുതൽ അറിയാവുന്നവർ, അവർ എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ എന്നെ കൂടുതൽ ഈ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചവരുണ്ട്. ഡോക്ടർ കുൽക്കർണി എന്ന് പറഞ്ഞ അവർ മരിച്ചുപോയി, ഡോക്ടർ ഏലിയാമഫൻ, ഡോക്ടർ എൽസി, ഡോക്ടർ ഗിരിജ, അങ്ങനെയുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വിലപ്പെട്ട ഈ കുൽക്കർണി മാഡം എന്ന് പറയുന്ന 3 പുസ്തകം എഴുതിയിട്ടുണ്ട് അനാട്ടമിയെ കുറിച്ചുള്ള, അതിൻ്റെ ഇല്ലസ്ട്രേഷൻ മൊത്തം ഞാനായിരുന്നു. അതുപോലെ തന്നെ ഷീല ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മാഡമുണ്ട് ഗൈനക്കോളജിയുടെ, ആ മാഡത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെ എൻ്റെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും ഈ സമ്പത്തുണ്ടായിട്ട് ചെയ്തതല്ല.
1: ഒരു വീടുമായി ചേർന്ന് ഒരു മ്യൂസിയം സ്പേസ് ക്യൂറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ കാര്യമായ ശ്രമം വേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
0: അത് ബാലൻസ്, അതിനകത്ത് ഒരു മുറിയുണ്ട്, ഒരു മുറിയേ ഉള്ളു. ആ മുറിക്കകത്ത് ഞാനും എൻ്റെ വൈഫും ഒരു മോള്, അവള് വെറ്റിനറി ഡോക്ടറാണ് ശിഖ, ഞങ്ങൾ 3 പേര് അതിനകത്താണ് താമസിക്കുന്നത്. ബാക്കിയുള്ള ഭൗതിക സാഹചര്യം സൗകര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലമൊക്കെ

0: നമ്മൾ ഈ മ്യൂസിയത്തിന് വേണ്ടി അങ്ങ് എടുത്തു, ദിവസവും അതിനെ ക്ലീൻ ചെയ്ത് ഇതായത് അങ്ങനെ അങ്ങ് കൊടുത്ത്. പിന്നെ നമ്മളുടെ പരിമിതികൾ, ഇപ്പോൾ അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനൊരു ബുദ്ധിമുട്ടാണ്. അത് വരുന്നവരതും മനസ്സിലാക്കിക്കൊള്ളും. പിന്നെ എപ്പോഴെങ്കിലും ഒരു സൗകര്യം വേറെ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങോട്ട് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: ശില്പങ്ങൾ തന്നെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കഠിനാധ്വാനം, നല്ല വളരെ കൃത്യമായ ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ
0: പറ്റില്ല,
1: അതെ മോശമായി പോകാൻ സാധ്യതയുണ്ട്. അവിടെ എന്താണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന്?
0: അതെ അതെ അതെ, വൈഫാണ് എൻ്റെ ലേഖയാണ് എൻ്റെ ശക്തി, അവളാണ് എല്ലാം ഇതിനു വേണ്ടി എല്ലാം എന്നെ പിടിച്ചുകൊണ്ട് പോയി ഇത് വർക്ക് ചെയ്യിക്കുന്നതെല്ലാം. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അവൾ എം എസ് സി സുവോളജിയാണ്, ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞതാണ്, ഇപ്പോൾ സയൻറ്റിഫിക് ഓഫീസറായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾക്ക് ഈ നമ്മുടെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അത് എനിക്ക് ഏറ്റവും വലിയ സഹായമായി ഈ വർക്ക് ചെയ്യുന്നതിലും. എനിക്കെന്തെങ്കിലും സംശയങ്ങൾ വരുന്നതിൽ, അതിൻ്റെ അർത്ഥപരമായിട്ടുള്ള സംഗതി വരുന്നതിനുമൊക്കെ അവളത് സംശയം ദൂരീകരിച്ച് ശരിയായ മാർഗത്തിലേക്ക് പോകാൻ ഇടയാക്കുന്നുണ്ട്.
1: അപ്പോൾ ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല മൊത്തത്തിലൊരു മോട്ടിവേഷൻ ആയിട്ടും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഒരു ഡെയിലി ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ സമയത്തിൻ്റെ സമയക്രമം?
0: അതായത് 10 മണി തൊട്ട് 7 മണി വരെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ടിക്കറ്റ് സ്കൂൾ സ്റ്റുഡൻസിന് 30 രൂപയും അഡൾട്ടിന് 50 രൂപയും. അതുപോലെ തന്നെ 15-ാം തീയതി തൊട്ടാണ് ഫുൾ സിംഗിൾ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്.
1: എന്താണ് ഒരു ഫോർമൽ ഇനോഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു
0: കഴിഞ്ഞു,
1: അത് കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ഇത്രയും ദിവസമായിട്ട് എങ്ങനെയാണ്?
0: എല്ലാവരും വിളിച്ച് അനുമോദനങ്ങൾ, അതായത് കൂടുതലും മെഡിക്കൽ മേഖലയിലുള്ള ആൾക്കാരാണ് നമ്മളെ വിളിച്ച് അനുമോദിക്കുന്നതും. നിങ്ങൾ ഒരു വലിയ സാഹസമാണ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർക്ക് ചെയ്യുമ്പോഴും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് തനിയെ ചെയ്യുകയാണ്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത്.
1: ഈ വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പാലറ്റ് വളരെ പ്രസിഷൻ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറ്റാൻ പറ്റില്ല
0: പറ്റില്ല.
1: അപ്പം അത് അത്തരത്തിലുള്ള ചില ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്.
0: അതായത് എംബ്രിയോളജിയിൽ ഫേസ് ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിനൊരു കളർ കോഡുണ്ട്, നിശ്ചയിച്ചിരിക്കുന്ന ഒരു കളർ കോഡുണ്ട്. ആ കളർ കോഡല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
1: ഒരു എവല്യൂഷൻ ഓഫ് ആർട്ടിസ്റ്റ് ഒരു സ്വന്തം നിലയിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെ കുറിച്ച് എന്ത് പറയും?
0: ഗൗരവപരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ അക്കാഡമി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും അവളുടെ ക്യാമ്പുകൾക്കും ഇതിനുമൊക്കെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിന് ഒരു ബൃഹത്തായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതാണ് എൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ ഒരു മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ ആരും തുനിഞ്ഞിറങ്ങിയിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ.
1: ഒരു മ്യൂസിയത്തിനെ സംബന്ധിച്ചോളം അവിടെ രണ്ട് തരത്തിൽ അല്ലെ ആണ് പ്രധാനമായ ആൾക്കാർ
0: വരുന്നത്.
1: ഒന്ന് പഠിക്കുക എന്നൊരു ആഗ്രഹത്തോടു കൂടി, അത് ഏത് വിഷയമായാലും, ഇപ്പം സോയിൽ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എന്ത് തന്നെയാലും അതുമായി ബന്ധപ്പെട്ട കാര്യമായ പഠനം ആഗ്രഹിച്ചു വരുന്നവർ, സാധാരണ കാണാൻ വന്നു പോകുന്നു, ഒരു കൗതുകത്തിന് വരുന്നവർ, ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയും എങ്ങനെയാണ് അവിടെ മ്യൂസിയം മാനേജ് ചെയ്യുന്നത്?
0: മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നേരായിട്ടുള്ള ആൾക്കാരെ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരെയോ കുറ്റങ്ങളില്ലാത്ത ആൾക്കാരെയോ കാണാൻ ആർക്കും വലിയ താല്പര്യമുണ്ട്. അതേസമയം അബ്നോർമലായിട്ടുള്ള, മുച്ചുണ്ട്, തല വലുതായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളുള്ള സാധനങ്ങൾ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും അതിനെക്കുറിച്ച് ചോദിക്കാനും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അതേസമയം നമ്മൾ നോർമലായിട്ടുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ആൾക്കാർ ചോദിക്കത്തില്ല. ഈ ടൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മ്യൂസിയത്തിൽ ഇതാകുമ്പോഴത്തേക്ക് പൊതു വിജ്ഞാനം കൂടെ കണക്ക് ആക്കി, ഇപ്പോൾ അവരവിടെ ആ മ്യൂസിയം വന്ന് അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കൂടെ നമ്മളവിടെ ചെയ്ത് വെക്കണം. ഇപ്പം ഫോറൻസിക്കിൻ്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ, ഇപ്പം വൂണ്ട് മാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൂണ്ട് ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തന്നെ ചെയ്തേക്കുക. അതേപോലെ തന്നെ റൈഗർ മോർട്ടിസ് വരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം, പ്രൈമറി ഫ്ലാസിഡിറ്റി വരുന്ന ഒരു ശരീരം, യേശുവിൻ്റെ പ്രശസ്തമായ ശില്പമുണ്ട് പിയാത്തെ എന്ന് പറയും. ആ പിയാത്തെ ഞാൻ നമ്മുടെ ഫോറൻസിക് മെഡിസിൻ മ്യൂസിയത്തിൽ ചെയ്തു വെച്ചു. ആൾക്കാരൊക്കെ ചോദിച്ച് അതെന്തിനാ യേശുവിൻ്റെ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അത് പ്രൈമറി ഫ്ലാസിഡിറ്റി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞങ്ങ് പോവും ശരീരം, അത് ഫസ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇങ്ങനെ പ്രൈമറി ഫ്ലാസിഡിറ്റി വന്ന് അതങ്ങ് 2 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് ഉറയ്ക്കും. ആ സമയത്ത് എങ്ങനെയാണോ കിടന്നത് അങ്ങനെ കിടക്കും. അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അവസ്ഥ മാറത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു വെക്കണം.
1: അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയം നമുക്ക് ഒരു അവിടെ സന്ദർശിക്കുമ്പോൾ സാർ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ട് എക്സിബിറ്റ്സ് വെറുതെ കണ്ടുപോവുക മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതായത് എംബ്രിയോ മുതൽ കഡാവർ വരെയുള്ള, അല്ലെങ്കിൽ ഒരു ജനനത്തിന്റെ, ഒരു ജീവന്റെ ഉൽപ്പത്തി മുതൽ ഏറ്റവും അവസാനം വരെയുള്ള സംഗതി നമുക്ക് നേരിട്ട് കണ്ട് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാവുന്നൊരു സംഭവമാണുള്ളത്. ആ ഈ ഒരു മ്യൂസിയത്തിന്റെ ഒരു ഭാവി സാർ എങ്ങനെയാണ് ആലോചിക്കുന്നത്?
0: ഭാവി അതൊരു പ്രശ്നമാണ്. അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആധുനികതയും കൂടെ കയറ്റി ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണ്
1: ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക
0: എന്നുള്ളതാണ് എന്റെ ഇഷ്ടം.
1: നമ്മളിപ്പം ആകാശവാണിയിലിരിക്കുകയാണല്ലോ, ആകാശവാണിയുമായും എന്തോ ചില ഓർമ്മകളൊക്കെ ഉള്ളതായിട്ട് കേട്ടു, എന്തായിരുന്നു സാർ അത്?
0: ഞാൻ ഇവിടെ ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി എന്റെ വഴികാട്ടിയായ ഡോക്ടർ പി ശാന്ത, അവരുടെ ഭർത്താവ് കേളത്ത് രാമകൃഷ്ണപിള്ള, അവരുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതിമ ചെയ്യുന്നത് ഇവർ ഒളിച്ചിരുന്ന് കാണുകയും അതിനെ നല്ലപോലെ ചെയ്യട എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം സാറ് എല്ലായിടത്തും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ആകാശവാണിയിലോട്ട് പോ, ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുവാണെങ്കിൽ അവിടെ പോയി പാടാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് എനിക്ക് ആളിൻ്റെ പേരോ ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ആളിനെ വന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം എന്നെ കൊണ്ട് രണ്ട് പാട്ട് പാടിപ്പിച്ചു. പക്ഷേ എൻ്റെ പാട്ടത്ര നല്ലതല്ലായിരുന്നു. എനിക്ക് ദൈവം ഇതായിരുന്നു വെച്ചത്. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ എത്തിയതിൽ എന്റെ രണ്ടാം തവണ
1: അല്ല, ഒരു ഒരിക്കൽ സ്വപ്നങ്ങളുമായി വന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് വരുന്നത് വലിയ വലിയൊരു സന്തോഷമാണ്.
0: വലിയൊരു സന്തോഷമാണ്
1: തീർച്ചയായും. കാലം അങ്ങനെയാണല്ലോ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാലം നടത്തി തരും. നേരത്തെ ഒന്ന് രണ്ട് തവണ പേരുകളൊക്കെ സൂചിപ്പിച്ചു പോയെങ്കിലും കുടുംബത്തിനെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
0: എന്റെ വൈഫ് ലേഖ, അവള് ഗോകുല മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മകള്, അവള് NID പഠിച്ചിട്ട് ഡിസൈനറായിട്ട് സിഡ്നിയിൽ വർക്ക് ചെയ്യുന്നു. ഇളയ മോള് വെറ്റിനറി ഡോക്ടറായിട്ട് പേർക്കട ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇവര് രണ്ടുപേരും നല്ലതുപോലെ വരയ്ക്കുമായിരുന്നു. ഇവരാണ് അതിന്റെ ഡിസൈനൊക്കെ ചെയ്തത്,
1: മ്യൂസിയത്തിന്റെ മൊത്തം ഡിസൈൻ.
0: അവളിപ്പോ ഒരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നത് സിഡ്നിയില്.
1: എന്തായാലും തിരുവനന്തപുരത്ത് മറ്റൊരു മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. അത് വെറും മ്യൂസിയമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയമാണ്. ഓരോ മ്യൂസിയവും നമുക്ക് വെറും എക്സിബിറ്റ്സ് മാത്രമല്ല, ഒരുപാട് ചരിത്രം, വിവരങ്ങൾ, അതത് മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകളുടെ അക്ഷയഖനി കൂടിയാണ്. ഈ മെഡിക്കൽ മ്യൂസിയവും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരു അക്ഷയഖനിയായി മാറട്ടെ, അത് കൂടുതൽ പേരിലെത്തട്ടെ. സാറ് ആ മ്യൂസിയം കുറച്ചുകൂടി വിപുലപ്പെടുത്തി സാറിൻ്റെ കൂടുതൽ ക്രിയേറ്റിവിറ്റി മ്യൂസിയത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് സന്തോഷം. നന്ദി.
0: നന്ദി സർ.
2: ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി മനീഷ് MB നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

മാളിൽ പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പൊ 4:45 ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആറ്റുവെഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് പുതിയംഗം മുരളി, ഈണം നൽകിയത് ശ്യാം.

പന്തളം ബാലനും മാതിരാ മുരളിയും വള്ളിക്കെട്ട് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. വരികൾ എഴുതിയത് ജിബിൻ എടവനക്കാട്, സംഗീതം മുരളി പുനലൂർ.

0: പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മാമാങ്കം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

സമയം 3 മണി. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം അന്നക്കിളി. വരികൾ എഴുതിയത് പഞ്ചു അരുണാചലം, ഈണം നൽകിയത് ഇളയരാജ.

അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും സംഘവും പാടിയത്. ചിത്രം ദളപതി. രചന വാലി, സംഗീതം ഇളയരാജ.

എൽ ശിവശങ്കറിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകിയ ഗാനം. ചിത്രം വാങ്കമാപ്പിളെ വാങ്ക. പാടിയത് ടി കെ എസ് നടരാജൻ.

മാട് രണ്ട് മധുര വെള്ള മണികൾ രണ്ടും തഞ്ചാവൂര്, മാട് രണ്ട് മധുര വെള്ള മണികൾ രണ്ടും തഞ്ചാവൂര്, കുപ്പി രണ്ടും കുംഭകോണം.

പൂക്കളിലെ അടുത്ത ഗാനം സന്തോഷ് നാരായണനും ശ്വേതാമോഹനും ചേർന്ന് പാടിയത്. ചിത്രം രായൻ. വരികൾ എഴുതിയത് ഗാന ഖാദർ, സംഗീതം എ ആർ റഹ്മാൻ.

കാതലൻ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ഉദിത് നാരായൺ, പല്ലവി എന്നിവർ. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

ഇനി കേൾക്കാം. കൂലി എന്ന ചിത്രത്തിനു വേണ്ടി സുഭ്ലാഷിനി, അനിരുദ്ധ് രവിചന്ദർ, അസൽ കോരാർ എന്നിവർ പാടിയത്. ഗാനരചന വിഷ്ണു ഏദവൻ, സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

സുരേഷ് പീറ്ററും ജി വി പ്രകാശ് കുമാറും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ജെന്റിൽമാൻ. വൈരമുത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് എ ആർ റഹ്മാൻ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്ര രോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിൻ്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെൻറ്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അതുമാത്രമല്ല, കുട്ടികളൊന്ന് പ്രായം ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവെന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത്, അണ്നെസസറിയായിട്ട് ഉപയോഗിക്കുന്നത്, കണ്ണുകൾക്ക് അണ്നെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകൽ മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല ഉറക്കത്തിനെ ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ, ഒന്ന്, കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആൾ കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ചു വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക.

0: നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴ്ന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീഴ്ന്നു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിന് മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമൻറ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കാറ്ററാക്റ്റ്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്കിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാറ്ററാക്റ്റ് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്. ആ അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ

എവർഗ്രീൻ ഹിന്ദി ഡ്യുവറ്റ്സ്, നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. ആദ്യഗാനം സുമൻ കല്യാൺപൂറും മുഹമ്മദ് റാബിയും പാടിയത്, ചിത്രം രാജ്കുമാർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ വിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
4: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
3: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ലതാ മങ്കേഷ്കറും നിതിൻ മുകേഷും പാടിയ ഗാനം ചിത്രം നൂരി.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സർഗം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് മുഹമ്മദ് റാബിയും ലതാ മങ്കേഷ്കറും.

കേട്ട ഗാനം താജ്മഹൽ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാബിയും ലതാ മങ്കേഷ്കറും പാടിയത്. ഇനി കേൾക്കാം ജീവൻ മൃത്യു എന്ന ചിത്രത്തിൽ മുഹമ്മദ് റാബിയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ലതാ മങ്കേഷ്കറും ശൈലേന്ദ്ര സിംഗും പാടിയത് ചിത്രം ബോബി.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർപർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ചു.

അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളായി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ജപ്പാൻ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ ജപ്പാനെതിരെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ.

പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം. ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനമിത എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി സുശീലയും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ്. ഗാനശില്പികൾ ബിച്ചു തിരുമലയും ഇളയരാജയും.

0: മനം 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സെയിൽസ് ആൻഡ് സർവീസസ്,
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറക് വിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
5: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
4: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
8: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: ബന്ധുക്കൾ ശത്രുക്കൾ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമിത. ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ പാട്ടാണിനി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ചിത്രം അദ്വൈതം.

0: വീട്ടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ വിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
6: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
5: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
6: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത് ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ക്ഷണക്കത്ത്.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ദേവാനന്ദം സുജാതയും ആലപിച്ച ഗാനമാണിനി. ചിത്രം മീശ മാധവൻ. ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി.

0: ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമിത, കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം.
1: തന താന താന പവിഴമഴ

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 241 പേർ അറസ്റ്റിലായി. പ്രവർത്തനം നിലച്ച എറണാകുളം കടുങ്ങല്ലൂർ എടയാർ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് അദ്ദേഹം. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കർശനമായി

പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷ അണ്ടർ 18 ഏഷ്യകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-1 നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യകപ്പ് ഉയർത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും പരിപാടിയിൽ ഞണ്ടു വളർത്തൽ അറിയേണ്ടതല്ല, ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയും. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വരെ തുടരും. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ നമുക്ക് കേൾക്കാം സി എസ് അനുരൂപ് വയലിനിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലീ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. നാളത്തെ ഉഷമലരിയിൽ ബാലാമണി അമ്മ എഴുതിയ വേണുനാദം എന്ന കവിത, ആലപിക്കുന്നത് സിജുകുമാർ. ഉദയഗീതം രഞ്ജിനി സുധീരൻ, ജയന്തികൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയത് കേൾക്കാം, ഒപ്പം പ്രഭാതഭേരിയും. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും എന്നീ പരിപാടികൾ. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവലിന്റെ 41-ാം ഭാഗം, സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ബാലലോകം. പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളാണ്. 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര. ഇതിൽ കാർപ്പിൾ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജിഗു ഇലിയാസ് ബെന്നി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട. 2:00 ബാക്ക് ടു ബാക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരയപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസേഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്. 4:00 യൂറോയിസ്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും എന്ന പരിപാടിയിൽ മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ പി എ തങ്കച്ചനുമായി അഭിമുഖം കേൾക്കാം. ഒപ്പം ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയും. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധയിൽ പാലക്കാട് ശ്രീറാം അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിക്കുന്നു. 11:05 രാവിലെ 5:48 വരെ ബി ബി റിലേ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 2.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C, കുറഞ്ഞ താപനില 26.1°C, പെയ്ത മഴ 5 mm.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
3: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നീ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: കൈതപ്രം എഴുതി ഭരതൻ ഇണം പകർന്ന് കേളി എന്ന ചിത്രത്തിൽ ചിത്രം പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. സന്ധ്യാഗീതങ്ങൾ കേൾക്കാം. ആദ്യം മയിൽപീലി എന്ന ആൽബത്തിലെ ഗാനമാണ് യേശുദാസ് ആലപ്പാട്ട്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ഡിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും കെ രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ 1 മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: സന്ധ്യാഗീതം തുടരുന്നു. തൗബ തൗബ എന്ന ആൽബത്തിനു വേണ്ടി രഹന പാടിയ ഗാനം.

0: സന്ധ്യാഗീതമാണ് ഇതുവരെ ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം, എന്തായാലും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകരുത് എന്ന് മാത്രം. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഞണ്ട് കൃഷിയെക്കുറിച്ചാണ്. തുടർന്ന് ഒരു ഗാനം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ കേൾക്കാം. അതിനു മുൻപായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. മത്സ്യാഹാരം ഒരു പ്രധാന ഇനമായതിനാൽ മത്സ്യകൃഷി ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു. പോഷക സമൃദ്ധമായ മാംസ്യമടങ്ങിയിട്ടുള്ള മത്സ്യം ജലകൃഷിയിലൂടെ ധാരാളം ലഭ്യമാകുന്നതിലൂടെ പോഷക സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും കൈവരിക്കാനും ആകും. കൊയ്തൊഴിഞ്ഞ

0: പാടങ്ങളിലും ജലാശയങ്ങളിലും വീട്ടുവളപ്പിലെ ചെറുകുളങ്ങളിലുമെല്ലാം പരമ്പരാഗത രീതിയിലും അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിലും ഇപ്പോൾ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഇത്തരം മുന്നേറ്റങ്ങൾക്കിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഞണ്ടു വളർത്തൽ. വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും ധാരാളം വർധനയുണ്ടായി. ഈ വിപണന സാധ്യതയാണ് ഞണ്ട് കൃഷി കൂടുതൽ സജീവമാക്കാൻ കാരണമായതും. ഞണ്ട് വളർത്തൽ ആദായകരമാക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എ വികാസ്.
1: സില്ല സെറേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഞണ്ട് അറിയപ്പെടുന്നത്. ഇതിനെ കായൽ ഞണ്ട് എന്നും പച്ച ഞണ്ട് അങ്ങനെ മഡ് അങ്ങനെ പല പേരിലും നമ്മുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ഞണ്ട് കണ്ടുവരുന്നത് ആഴം കുറഞ്ഞ കായൽ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങളിലോ അല്ലെങ്കിൽ കണ്ടൽ നിറഞ്ഞ കായലുമായി ബന്ധപ്പെട്ട ചെറിയ തോടുകൾ അങ്ങനെ ഒരു ജലാശയങ്ങളിൽ, അതുകൂടാതെ കടലും ശുദ്ധജലവും ചേരുന്ന പല അഴിമുഖങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഞണ്ട് സാധാരണ ഇതിൽ കണ്ടുവരിക. ഇതിൻ്റെ പ്രജനനം എന്ന് പറയുന്നത് കൂടുതലും കടലിലോ അല്ലെങ്കിൽ ഉപ്പുജലം കൂടിയ സ്ഥലങ്ങളിലാണ് നടക്കുക. അതിനുശേഷം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഓരു ജലത്തിലേക്ക് വരികയും അവിടെ വളർന്ന് വലുതായി തള്ള, അതായത് വലിയ മുട്ടയിടാൻ പ്രായത്തിലുള്ള ഞണ്ടായി മാറുകയും പിന്നെ വീണ്ടും കടലിലേക്ക് പോവുകയും അങ്ങനെയാണ് അതിൻ്റെ ഒരു ജീവിത ചക്രം തന്നെ നടക്കുന്നത്.
0: ഞണ്ടുകളുടെ ശരീരഘടനയിലും പ്രത്യേകതകൾ ഏറെയുണ്ട്. ആൺഞണ്ടുകൾക്കും പെൺഞണ്ടുകൾക്കും പ്രത്യേക ശാരീരിക പ്രകൃതമാണുള്ളത്.
1: ഞണ്ടുകൾ രണ്ട് തരത്തിൽ തന്നെയുണ്ട്, ആണ് ഞണ്ടുകളും പെൺഞണ്ടുകളും ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ആൺഞണ്ടുകൾ ഞണ്ടിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള കളറിലുള്ള ഒരു പരന്ന ഭാഗമാണ് കാണുക. അതിനകത്ത് തന്നെ ത്രികോണാകൃതിയിലുള്ള ഒരു അടപ്പ് പോലെ കാണാം. അത് വീതി കുറഞ്ഞ ഒരു ത്രികോണം പോലെയുള്ള ഒരു ഭാഗമാണെങ്കിൽ അത് ആൺഞണ്ടും, അത് വീതി കൂടിയ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ പുറം ഏറ്റവും അടിഭാഗത്തുള്ള ആ അടപ്പ് എന്നുണ്ടെങ്കിൽ അത് പെൺഞണ്ടുമായിരിക്കും. ഇതിൽ പെൺഞണ്ടുകൾ മുട്ടയിടുന്ന സമയമാകുമ്പോൾ അടപ്പ് ഭാഗമുള്ള ഭാഗം തുറന്നു വന്ന് അതിനകത്ത് നിറയെ മുട്ട ഇങ്ങനെ ഒട്ടി നിറഞ്ഞ് മുട്ടയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പ്രധാനമായിട്ടുള്ളത്.
0: ഇനി നമുക്ക് ഞണ്ടുകളുടെ ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
1: ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റു ജീവികളെ, അതായത് കാർണിവോറസ് എന്ന് പറയും നമ്മൾ, മറ്റു ജീവജാലങ്ങളെ കഴിച്ചാണ് അത് ജീവിക്കുന്നത്. കൂടുതലായിട്ടും ഈ കക്ക, ഞൗണിക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ അങ്ങനെയുള്ള ബൈവാലു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ക്രാബുകൾ ഞണ്ടിന്റെ ചെറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീനിന്റെ പോലെ ചത്താവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള മണ്ണിലുള്ള ജീവനുള്ള സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് അത് കഴിക്കുക. അതാണ് അതിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
0: ഞണ്ടുകളുടെ വളർച്ചാ കാലഘട്ടത്തിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്താണെന്ന് നോക്കാം.
1: കട്ടിയായിട്ടുള്ള ഷെല്ലുള്ള ജീവിയാണല്ലോ ഈ ഞണ്ട് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇത് വളരുന്നത്? എന്തായാലും ഈ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള പുറന്തോട് വലുതാവില്ല, കാരണം അതൊരു ഫിക്സഡ് സാധനമാണ്, അതിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ നോർമൽ പോലെയുള്ള വളർച്ചയല്ല. ഈ കട്ടിയായിട്ടുള്ള പുറന്തോടുകൾ അങ്ങോട്ട് പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു പുറന്തോട് വരും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മോൾട്ടിംഗ് എന്ന് പറയുക. നിലവിലുള്ള അതിന്റെ ഷെല്ല് പൊഴിച്ച് കളഞ്ഞ് പുതിയ ഷെല്ല് വരികയാണ്. അപ്പോൾ നിലവിലുള്ള ഷെല്ല് പൊളിച്ച് കഴിയുമ്പോൾ അതിന് സോഫ്റ്റ് ആയിരിക്കും, അതിൻ്റെ പുറംഭാഗം എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ഇതിനൊരു വളർച്ച വരും. അപ്പോൾ കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ ഭാഗം കട്ടിയാവുകയാണ് ചെയ്യുന്നത്, വീണ്ടും അത് ഹാർഡായി മാറും. ഈ ഇതാണ് മോൾട്ടിംഗ് ആൻഡ് ഹാർഡനിങ്. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഷെല്ലുള്ള ജീവികളൊക്കെ പ്രധാനമായിട്ടും വളരുക. അപ്പം ഇതിൽ തന്നെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരീരത്തിൽ ഒരുപാട് കാൽഷ്യം മിനറൽസും അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഷെല്ല് പൊഴിച്ച് അങ്ങനെ കളയുമ്പോൾ തന്നെ അത്ര കാലം അത് ജീവിച്ച അല്ലെങ്കിൽ അത്രയും കാലം കൊണ്ട് അത് കഴിച്ച് സ്വരൂപിച്ച അതിൻ്റെ പോഷകങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് പുറത്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പ്രകൃതിയാൽ തന്നെ ചില കഴിവുകളുണ്ട്. ഈ ഷെല്ല് പൊഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഷെല്ലിനകത്തുള്ള പല മിനറൽസും കാൽഷ്യവും എല്ലാം ഇതിൻ്റെ ശരീരത്തിലേക്ക് അത് റീഅബ്സോർബ് ചെയ്യും. അതിനെ റീഅബ്സോർഷൻ എന്ന് പറയാം. അതായത് പരിപൂർണമായിട്ട് നഷ്ടപ്പെടുമ്പോൾ അതിന് പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണത്. അത് ഇതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ആ സമയത്ത് ഈ ഞണ്ട് ഇത്ര ശക്തിയെ ഞണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും, വാട്ടർ ക്രാബ് എന്ന് പറയാം അങ്ങനെയുള്ള സമയത്തുള്ള ഞണ്ടിനെ. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഈ ഷെല്ലിലുണ്ടായിരുന്ന പല കാൽഷ്യം മിനറൽസ് പോലുള്ള പല ഘടകങ്ങളും ഇതിന്റെ ഷെല്ലിൽ ഇതിന്റെ വാട്ടർ ക്രാബിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് വെക്കും. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ ഷെല്ല് വളരുമ്പോൾ അതിന് അബ്സോർബ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസിനെ ഉപയോഗപ്പെടുത്താം. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സയൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞ സമയത്ത് ക്രാബിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല, കാരണം അതിനകത്ത് കൂടുതൽ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്, അതപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ വാട്ടർ ക്രാബ് കഴിക്കുമ്പോൾ പലർക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സാധാരണ ക്രാബിന് പ്രൊട്ടക്റ്റീവ് ലെയറാണ്, അതിന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വളരാൻ വേണ്ടിയിട്ട് മോൾട്ട് ചെയ്യും. മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇതിൽ ആ 3000 രൂപ കിട്ടുന്ന ക്രാബ് ഒരു ദിവസം മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില നേരെ 300 രൂപയായിട്ട് കുറയും, കാരണം മോൾട്ട് ചെയ്ത ക്രാബിന് വിലയില്ല. അതൊരു 15 ദിവസം കൊണ്ട് ഹാർഡായി കഴിഞ്ഞാൽ അതിനൊരുപാട് മാർക്കറ്റ് ഡിമാൻഡ് വരും, 350 രൂപയിൽ നിന്ന് വീണ്ടും 3000 രൂപയാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാതുള്ളൊരു ഒരു കഴിവാണ് അതിന്, മോൾട്ടിങ്ങിലൂടെ ഇതുപോലെ ഷെല്ലിലുള്ള ജീവികൾ വളരാൻ വേണ്ടി. മോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ ക്രാബ് എന്ന് പറയുക അത് മൂവ് ചെയ്യില്ല, ഒരു സ്ഥലത്ത് തന്നെ പതിങ്ങിയിരിക്കും. ആ സമയത്ത് അതിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, പിന്നീടാണ് വീണ്ടും ഹാർഡായിട്ട് വരിക. പിന്നെ ഇതിൻ്റെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ സാധാരണ ഇതിൽ ചെറിയ ക്രാബിൽ പിന്നെ ബ്രീഡ് ചെയ്ത് ഹാച്ചറികളിലുള്ള ടെക്നോളജി വഴി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഊർജ്ജല മത്സ്യ ഗവേഷണ സ്ഥാപനമുണ്ട് ചെന്നൈയിൽ, സിബ എന്ന് പറയും, പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വകൾച്ചർ തമിഴ്നാട്ടിലുള്ളത്. ഇവർ ഈ രണ്ട് സ്ഥാപനങ്ങളും ഇതിൻ്റെ ബ്രീഡിംഗ് എല്ലാം കണ്ടുപിടിക്കുകയും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷേ കൃഷിക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കുറച്ചുകൂടി വലുതാക്കും നമ്മൾ. ഒന്നിലെയും ഹാപ്പാനറ്റുകളുള്ള സാധനങ്ങളിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുളങ്ങളിലിട്ടിട്ടോ ഒരു തീപ്പെട്ടിയിലെ മാച്ച് ബോക്സ് സൈസ് എന്ന് പറയും, തീപ്പെട്ടിയിലെ വലുപ്പമാക്കണവരെ വലുതാക്കും. അങ്ങനെ അതിന് ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ എടുക്കും അങ്ങനെ ആവാൻ വേണ്ടി. ആ 2 മാസം എടുത്ത് തന്നെ വീണ്ടും ഒരു 50 ഗ്രാം വലുപ്പമാക്കാൻ അടുത്തൊരു 3 മാസം 4 മാസം എടുക്കും. ഇങ്ങനെയുള്ള 50 ഗ്രാം വീണ്ടും ഒരു 8 മാസമൊക്കെ വളർത്തിയാലാണ് നമുക്ക് ഈ പറഞ്ഞ 1 കിലോയൊക്കെ വലുപ്പമാവാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രാബിൻ്റെ കൃഷി പലപ്പോഴും ചെറിയ കുഞ്ഞിൽ നിന്ന് വലുതാക്കി വരെ ഫാം ചെയ്യുന്ന രീതി അത്ര അധികം കൊണ്ട് സക്സസ്ഫുൾ ആവാത്തതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇതിന് ഒരു ലോങ് ഡ്യൂറേഷനാണ്.
0: പ്രധാനമായും കായൽ പ്രദേശങ്ങളിലാണ് ഞണ്ട് കൃഷി ചെയ്തു വരാറുള്ളത്. എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളക്കെട്ടുകളിലും ഞണ്ട് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: എങ്ങനെയൊക്കെയാണുള്ള ഏതൊക്കെ ജലാശയങ്ങളാണ് വളരാന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ഈ മോൾട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഉപ്പുള്ള ജലാശയങ്ങളാണ് ഇതിന് കാര്യമായിട്ട് ഇത് വളർത്താൻ പറ്റുള്ളൂ. ജലത്തിൽ ഇട്ടെന്ന് വെച്ചപ്പോൾ ചത്തൊന്നും പോവില്ല, വെള്ളമില്ലാതെ കുറച്ചിരുന്നാലും ചത്തുപോയില്ല. പക്ഷേ ഇതിന് വളരാനായിട്ട് മിനിമം ഒരു 15 PPT മുകളിൽ അല്ലെങ്കിൽ ഒരു 25 PPT 15 PPT ഇടയിലുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിന് വളർച്ചാനായിട്ട് അനുയോജ്യം. പക്ഷേ ഇത് വളരുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ 0 PPT വളരും, വേണമെങ്കിൽ 40 PPT കടലിൽ 35 PPT വളരും, അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 15 PPT 25 PPT ഉള്ള വെള്ളത്തിലാണ് ഇതിന് കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഇതുപോലെയുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനിബാളിസത്തിലൂടെ എണ്ണം കുറയുക എന്നുള്ള പ്രതിഭാസമാണ്. രണ്ടാമത്തൊരു കാര്യം അസുഖങ്ങൾ വരികയും ചെയ്യും. ഇതിന് സാധാരണ ഇതിൽ വൈറ്റ് സ്പോട്ട് പോലെയുള്ള വൈറസിൻ്റെ അസുഖങ്ങൾ വരില്ല, പക്ഷേ എങ്കിലും ചില ബാക്ടീരിയൽ അസുഖങ്ങളും പിന്നെ ചില ഇത്തരത്തിൽ പാരസൈറ്റ്സുകളും പിന്നെ ഇതിൻ്റെ മേലിൽ തന്നെ ചില ഷെല്ലുകളൊക്കെ വന്ന് പിടിച്ചിരിക്കും. ബാർണക്കിൾസ് പോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേത്ത് തന്നെ വന്ന് പിടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഇതിന് നമ്മളൊന്നും അറിയപ്പെടാത്ത രീതിയിൽ ഞണ്ട് ചാവണ ഒരു പ്രതിഭാസമുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞണ്ട് കൂട്ടത്തോടെ ചത്തുപോണ വാർത്തകൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും അതിനൊന്നും ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനും കൂടി ക്രാബിൻ്റെ ഒരു മോർട്ടാലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്.
0: പരമ്പരാഗതമായി ഞണ്ട് കൃഷിയിൽ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹൈടെക് കൃഷി എന്ന ആശയവുമായി നിരവധി കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ആഡംബര ഭക്ഷണത്തിന്റെ ഭാഗമായ ഞണ്ട് വിഭവങ്ങൾക്ക് കേരളത്തിൽ പ്രിയമേറുകയാണ്. കേരളത്തിലെ ഞണ്ടുകൾക്ക് വിദേശത്ത് ഡിമാൻഡ് കൂടുതലാണ്.
1: നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം വലിപ്പമുള്ള ഞണ്ടിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ജലാശയങ്ങൾ ഇപ്പോൾ കളിപ്പാടങ്ങൾ സ്ഥലത്ത് മാർക്കറ്റിൽ നിന്ന് 50 ഗ്രാം 100 ഗ്രാം ഉള്ളതിന് വാങ്ങിയിട്ട് ചെന്നിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ പിടിക്കും. ചിലപ്പോൾ 1.25 കിലോ 3 കിലോ ഒക്കെ ആയിട്ട് പിടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 500 ഗ്രാം ആക്കണ അല്ലെങ്കിൽ 100 ഗ്രാമിൽ നിന്ന് 200 ഗ്രാമിൽ നിന്ന് 1 കിലോ ആക്കണ അങ്ങനെയുള്ള പ്രാക്ടീസാണ് പ്രധാനമായിട്ടും ഇതിന് ഫാമിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇവിടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇതിന് പലതരത്തിൽ ചെയ്യാം. അതായത് ഇതിന് മാത്രമായിട്ട് കൃഷി ചെയ്യാം, മോണോകൾച്ചർ എന്ന് പറയും. അതിന് ഒറ്റയ്ക്ക് ക്രാബിനെ മാത്രമായിട്ട് അത് അത്രയും വയബിൾ അല്ല, കാരണം ഇതെല്ലാത്തിനും പരസ്പരം പിടിച്ചു തിന്നും, ഇത് പലപ്പോഴും കയറിപ്പോവും. അങ്ങനെ കമേഴ്സ്യലായിട്ട് വളരെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇതിന് മാത്രമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ട് കൃഷി ചെയ്യുന്ന രീതികൾ കുറവാണ്. ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറവാണ്. നമ്മളുടെ ഇവിടെ ഏറ്റവും അധികം ചെയ്യുന്നത് ഇവിടെ പോളികൾച്ചർ എന്ന് പറയുന്നത് മറ്റു മീനുകളുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ചെമ്മീൻ, ഞണ്ട്, കരിമീൻ, തിരുത, പൂമീൻ, പോളികൾച്ചർ എന്ന് പറയില്ല, ഇതേപോലെ ഇട്ടിട്ട് ഫാമിംഗ് കൂടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ഉപ്പുജലാശയം കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകൾ പോലെ സ്ഥലത്ത് ചെറിയ തോതിൽ, വലിയ ഇന്റൻസിറ്റി അല്ല എങ്കിലും അതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫാറ്റനിങ് എന്ന് പറയും, അതായത് ക്രാബ് മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ക്രാബാണ്, അതിന് വില 350 രൂപയുള്ളൂ. അത്

0: 15 ദിവസം കൊണ്ട് ഹാർഡാവും. അപ്പൊ അങ്ങനെ മോൾട്ട് ചെയ്ത് നിന്നുകൊണ്ട് ഹാർഡാക്കണ വരെയുള്ള ഫാറ്റനിങ് എന്ന് പറയും. അപ്പൊ അത് പെട്ടെന്ന് കഴിയും, കാരണം രണ്ടാഴ്ച കൊണ്ട് 350 രൂപയുടെ ക്രാബിന് നമുക്ക് 3000 രൂപയോ 2500 കിട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതങ്ങനെ ഒരു തിയററ്റിക്കലി ചെയ്യുന്ന പോലെ അങ്ങനെ സംഭവിക്കില്ല. കാരണം വാട്ടർ ക്രാബിന് നമുക്ക് അതുപോലെ കൃത്യമായി കിട്ടണം. ആ സമയത്ത് സെലിനിറ്റി 10 ലോ 15 ലോ കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ കൊടുക്കേണ്ടത് കക്കറച്ചിയോ ഞൗണിക്കയോ അങ്ങനെയുള്ള തീറ്റ, ക്ലാം മീറ്റ് പോലെയുള്ള സാധനങ്ങൾ തീറ്റ കൊടുക്കാൻ പറ്റണം. പിന്നെ മീനും തീറ്റ കൊടുക്കാൻ പറ്റണം. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വരും. ഇപ്പം ഇവിടെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് കെട്ടുകളിലാണ് ചെയ്യുക. അതായത് ഇതുപോലുള്ള വാട്ടർ ക്രാബിനെ വാങ്ങിയിടും, ഒരു മാസം കഴിയുമ്പോഴോ രണ്ടാഴ്ച കഴിയുമ്പോഴോ പിടിക്കും. അപ്പോൾ അത് ഹാർഡൺ ആയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യും. പക്ഷേ ഇതിന് ഫാറ്റനിങ് അല്ലാത്ത രീതിയിൽ ചെയ്ത് ലാഭകരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പൊക്കാളിപ്പാടങ്ങളിലോ ഒരു ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടുകളിലോ ക്രാബിനെ വാട്ടർ ക്രാബിനെ വാങ്ങിയിട്ട് കൃത്യമായിട്ട് കക്കറച്ചിയും മീനൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഫാറ്റൻ ചെയ്ത് കിട്ടും. 15 ദിവസമോ ചിലപ്പോൾ 10 ദിവസമൊക്കെ മതിയോ. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 900 ഗ്രാമുള്ള ഒരു വാട്ടർ ക്രാബ് മേടിക്കണമെങ്കിൽ 350 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് കിട്ടും നമുക്ക്. അത് 15 ദിവസം കൊണ്ട് 10% ഗ്രോത്ത് ഉണ്ടാവും. അതായത് 900 ഗ്രാമുള്ളതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഹാർഡായി വരുമ്പോൾ 100 ഗ്രാമോ ഒരു കിലോനെയോ അതായത് 1000 ഗ്രാമോ 1050 ഗ്രാമോ മാറും. അപ്പോൾ തൂക്കത്തിൽ വലുപ്പം വരുന്നത് ആകെ 100 ഗ്രാം വ്യത്യാസമുള്ളൂ. പക്ഷേ വില എങ്ങനെയാണ്, വാട്ടർ ക്രാബ് മേടിച്ചപ്പോൾ നമുക്ക് 300 രൂപയായിരുന്നു. അത് XXL ആയിട്ട് 1 കിലോ പ്ലസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2500 രൂപയോ അല്ലെങ്കിൽ 2700 രൂപയോ കിട്ടും. അതിന്റെ വളർച്ചയിൽ വ്യത്യാസമല്ല, ഹാർഡനിങ്ങിലാണ് അതിന്റെ പ്രൈസ് വരുന്നത്.
1: വിപണനത്തിലും വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മറ്റ് മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഞണ്ട് വളർത്തലും ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കൂടുതൽ ലാഭകരമാക്കുവാൻ സാധിക്കും.
0: ക്രാബിനെ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് തന്നെയാണ്. കാരണം ഇത് വിൽക്കാനൊരു പ്രയാസമില്ല. കാരണം നമ്മുടെ കയ്യിൽ ക്രാബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. അല്ലാതെ ഇതിൻ്റെ അന്വേഷിച്ച് നമ്മൾ പുറകിൽ നടക്കേണ്ട കാര്യമില്ല ഇതിന് വിൽക്കാനായിട്ട്. കാരണം ഇതിന് അത്രയും ഡിമാൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള മീൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു പ്രോമിസിംഗ് ആയിട്ടൊരാൾ വരികയാണ്, അയാൾക്ക് കമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു ഫാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ്വൈസബിൾ മോഡൽ എന്ന് പറയുന്നത് ഒരു ജലാശയങ്ങൾ ഉപ്പ് ഏറെ ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രാബിന് ചെയ്യാം. ഏറ്റവും അനുയോജ്യം പൂമീൻ, തിരുത, കരിമീൻ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ്. പൂമീനും തിരുതേനും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ 1 സെന്റിൽ ഒരു 4 ക്രാബ് എന്നുള്ള രീതിയിൽ ഒരു 50 ഗ്രാം പ്ലസ് ഉള്ള ക്രാബിനെ ഇടുന്നു, വലുതാക്കുന്നു. അതിൻ്റെ 4 മാസം കഴിയുമ്പോൾ നമ്മൾ പിടിച്ചു തുടങ്ങുന്നു. വലിയ ക്രാബിനെ നമുക്ക് റിംഗ് നെറ്റ് എന്ന് പറയുമല്ലോ, റിംഗ് നെറ്റ് ഇട്ടിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാം. അതിനെ കെട്ടുന്ന രീതിയുണ്ട്, അതിനെ ക്രാബിന് ഒരു പ്രത്യേക രീതിയിലാണ്. കൈകാലുകൾ കാലി വിട്ടുപോയി കഴിഞ്ഞാൽ വില കിട്ടില്ല. കാലുകളൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ കെട്ടണ രീതിയാണ്. അതൊന്ന് പഠിക്കാവുന്നത് തന്നെ ഉള്ളൂ. അതൊക്കെ പഠിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യും. അതിന് പലതരത്തിലാണ് മാർക്കറ്റിൽ വില കിട്ടുക. അതായത് XXL എന്ന് പറയും, നമ്മുടെ നാട്ടിൽ 1 കിലോന് മുകളിലുള്ളത്, XL എന്ന് പറയും 500 ഗ്രാം മുകളിലുള്ള. അങ്ങനെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പരിപൂർണമായിട്ടും ജീവനോടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ഇത് ലൈവാണ്. വേറെ ഒരു കമ്മോഡിറ്റി ഇതുപോലെ ജീവനോടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. ക്രാബെല്ലാം ലൈവായിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ആ ലൈവിനായിട്ടുള്ള ഒരു ഡിമാൻഡുണ്ട്. ഞണ്ടുകളിൽ മുട്ടയുള്ള ക്രാബിനൊക്കെ വില കൂടുതലാണ് സ്വാഭാവികമായിട്ടും. കാരണം അതിന് പ്രത്യേക തരത്തിലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് തന്നെ ഹാച്ചറിക്കാരൊക്കെ വാങ്ങും അവർക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഹാച്ചറികളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്യുന്ന രീതിയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വയബിൾ ആവണില്ല. കാരണം അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ. ഇപ്പോൾ 1 വർഷം കൃഷി ചെയ്യാൻ മടിയില്ലാത്ത ഉപ്പുവെള്ളം 50 PPT മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം ക്രാബിനെ കൃഷി ചെയ്യാം. അല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫാറ്റനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ 100 ഗ്രാമിന് മുകളിലുള്ള ക്രാബിനെ വാങ്ങിയിട്ട് കൃഷി ചെയ്യുകയോ ചെയ്യുകയാണ് അഭികാമ്യം.
1: ആദായകരമായ ഞണ്ട് കൃഷി എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ PA വികാസ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാൽമുതുക്ക്. ആയുർവേദത്തിൽ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന ഔഷധ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരക്ഷീണം, മെലിച്ചിൽ ഇവയെ അകറ്റി മേദസ്സിനെ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. പാൽമുതുക്കിന്റെ കിഴങ്ങിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. ശരീരബലം ഇവ വർദ്ധിപ്പിക്കുകയും ശരീരം പുഷ്ടിപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാതരോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു. ആർത്തവ ക്രമക്കേടുകൾക്കും ഇത് നല്ലതാണ്. മൂത്രസംബന്ധമായ അസുഖങ്ങളിലും ആമാശയത്തിലെ അമ്ലാധിക്യത്തിനും പ്രതിവിധിയായി പാൽമുതുക്ക് ഉപയോഗിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. ബീറ്റാസിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോളുകളും റെസിൻസും ഫാറ്റി ആസിഡുകളും ഹൈഡ്രോകാർബണുകളും കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തുകൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ ഒന്ന് ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഉത്തരം, മഴക്കാലത്ത് കോളനിയുടെ അംഗബലമനുസരിച്ച് 250 മുതൽ 300 വരെ ഗ്രാം പഞ്ചസാര 150 മുതൽ 180 വരെ മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കട്ടിയായി തന്നെ നൽകേണ്ടതാണ്. മഴക്കാലം മാറുന്നതോടുകൂടി 250 ഗ്രാം പഞ്ചസാരയ്ക്ക് 250 മില്ലിലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക്. ആദ്യം ജോൺസന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ചിത്രം ചുരം. ഗാനരചയിതാവ് ഡോക്ടർ രാജീവ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കൈതപ്പുറം എഴുതി രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമിത, ചിത്രം പാഥേയം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നു നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. 4:45 ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് തരണം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഒരു അറിയിപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321 അല്ലെങ്കിൽ 9496593 21. ഓർമ്മിക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുണ്ടക്കി, ചൂരൽമല, ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളെ നേരിട്ട് കേൾക്കുന്നതിന് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വയനാട് ജില്ലാ കളക്ടറേറ്റിൽ അദാലത്ത് നടത്തും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. ന്യൂ ചണ്ഡിഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിരക്കിൽ. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി SP വെങ്കടേഷിന്റെ എണ്ണത്തിൽ യേശുദാസും ചിത്രയും പാടിയൊരു ഗാനമാണ്

ജി വേണുഗോപാലും രാധികാതലവും ആലപിച്ച ഗാനമാണ് ഇനി. പി കെ ഗോപിയുടെ വരികൾ, ശരത്തിൻ്റെ സംഗീതം. ചിത്രം ഒറ്റയാൾ പട്ടാളം.

ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും രാധിക തിലകും പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

കൈതപ്രം വരികളെഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന യേശുദാസും ചിത്രയും ആലപിച്ച പാട്ട്. ചിത്രം മഴയെത്തും മുൻപേ.

യേശുദാസും രാധികാ തിലകും പാടിയത്. ചിത്രം ഗുരു. ഗാനരചയിതാവ് എസ് രമേശൻ നായർ. സംഗീത സംവിധായകൻ ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാം. ഉസ്താദ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം വിദ്യാസാഗർ.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ശ്രീ ചേർത്തല എസ് ദിനേശ് മൃദംഗം, ശ്രീ കെ ഡി ഗോപകുമാർ മുഖർശംഖ്. ആദ്യം ഗാനമൂർത്തി എന്നാരംഭിക്കുന്നു രാഗം ഗാനമൂർത്തി. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

അടുത്തതായി കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശായീനം എന്നാരംഭിക്കുന്നു ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

0: ഇതുവരെ കേട്ടത് ശ്രീ സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി, ശ്രീ ചേർത്തല എസ് ദിനേശ് മൃദംഗം, ശ്രീ കെ ഡി ഗോപകുമാർ മുഖർശംഖ്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: മാളിൽ പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. 4:00 ആയപ്പോ ഇറങ്ങി ഒരു 6:30 7:00 അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

നിശാസുരഭി. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യത്തെ പാട്ട് യേശുദാസും ചിത്രയും പാടിയതാണ്. ചിത്രം ഏഴര പൊന്നാന. ഗാനരചന കൈതപ്രവും സംഗീത സംവിധാനം ജോൺസണും നിർവഹിച്ചിരിക്കുന്നു.

നിശാസുരഭിയിലെ അടുത്ത പാട്ട് യൂസഫ് അലി കേച്ചേരി വരികളെഴുതി സഞ്ജയ് സലൽ ചൗധരിയും അന്ധരയും ചേർന്ന് സംഗീത സംവിധാനം നിർവഹിച്ചതാണ്. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഇങ്ങനെ ഒരു നിലാപക്ഷി.

മഴ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം ഹിസ് ഹൈനസ്.

0: ഈ ഗാനത്തോടെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് പള്ളിക്കൽ സുനിൽ.
1: ഇല്ലായ്മകളും വല്ലായ്മകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അത് കഴിയുന്നതും മറ്റുള്ളവരെ അറിയിക്കാതെ നോക്കുകയാണ് ഉചിതം. അത് സഹിക്കാനും പൊറുക്കാനുമുള്ള കഴിവ് അവരവർക്കുണ്ടായാൽ അവർക്ക് ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ സുഭാഷിതങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് മനഃപ്രയാസം സൃഷ്ടിച്ചു എന്ന ഒരു ഗുണം മാത്രമേ നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയിക്കുന്നത് കൊണ്ട് അവർക്ക് നൽകാൻ സാധിക്കൂ. അതിന് പണ്ടേ ഒരു ശൈലിയുണ്ട്, കാടിയായാലും മൂടി കുടിക്കണം എന്ന്. കാടി നിസാരമായ ഒരു വസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത്. ഇല്ലായ്മ കൊണ്ട് അതാണ് കുടിക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. പൊതുചടങ്ങുകളുടെ പ്രാധാന്യം വിളംബരം ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു പണ്ട് കാണം മിറ്റും ഓണമുണ്ണണം എന്ന്. മുൻപ് പൊതുമുതലുകൾ കൈവശപ്പെടുത്തി വച്ചിരുന്ന ആളുകൾ മറ്റുള്ളവർക്കത് ഉപയോഗിക്കാൻ കൊടുത്തിരുന്നു. അങ്ങനെ ലഭിച്ച ഭൂമിയിൽ കൃഷി ചെയ്താണ് ധാരാളം കർഷകർ ഉപജീവനം നടത്തി വന്നിരുന്നത്. തൻ്റെ ഭൂമി വിറ്റിട്ടായാലും കെങ്കേമമായി ആഘോഷിക്കണമെന്നാണ് അക്കാലത്തെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ ജീവിതമാർഗം നഷ്ടപ്പെടുത്താൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല എന്ന പരമമായ സത്യമാണ്. ആർഭാടങ്ങൾ കുറച്ച് ഉള്ളതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സന്ദേശമായിരുന്നു അതിൽ നമുക്ക് ആചാര്യന്മാർ പകർന്നു തന്നത്. സമൂഹ ജീവിയായ മനുഷ്യന് ഒറ്റയ്ക്കൊന്നും ചെയ്തു തീർക്കാൻ ആയെന്നു വരില്ല. കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നമുക്ക് പലരുടെയും സഹായം വേണ്ടി വരും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നാം നിസ്സാരമായി ഗണിക്കപ്പെടുന്നവരുടെയും സഹായം ആവശ്യമായി വന്നേക്കും. നമ്മുടെ അഭിമാനം പലപ്പോഴും അതിന് സമ്മതിച്ചെന്ന് വരില്ല. സതിയുടെ ആത്മത്യാഗത്തിൽ ദുഃഖിതനായ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഹിമവാനിൽ തപസ്സമാധിയിൽ മുഴുകിക്കഴിയുന്ന അവസരത്തിലാണ് താരകാസുരൻ്റെ ശല്യം വർദ്ധിച്ചു വന്നത്. താരകാസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയിരുന്നത് ശിവപുത്രനു മാത്രമേ തന്നെ വധിക്കാനാവൂ എന്നാണ്. പരമശിവനാണെങ്കിൽ തപസ്സിലുമാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ദേവേന്ദ്രൻ തന്നേക്കാൾ വളരെ താഴ്ന്ന സ്ഥാനീയനായ കാമദേവൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ നിർബന്ധിതനായി. കാമദേവൻ പ്രയത്നിച്ചാലേ പരമശിവനെ വിവാഹത്തിലേക്ക് നയിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയായി. അതിനാൽ ദേവേന്ദ്രൻ തൻ്റെ പദവിയും സ്ഥാനമാനങ്ങളുമൊക്കെ മറന്നുകൊണ്ട് കാമദേവൻ്റെ സഹായം നേടി. അങ്ങനെയാണ് പരമശിവൻ പാർവതീദേവിയെ വിവാഹം കഴിച്ചതും സുബ്രഹ്മണ്യൻ്റെ ജനനമുണ്ടായതും താരകാസുരനെ വധിച്ചതും. അപ്പോൾ കാര്യം കാണാൻ തന്നേക്കാൾ നിസ്സാരനെയും ആശ്രയിക്കേണ്ടി വരും എന്നതിന് അനേകം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ആലോചന ശൂന്യമായ പ്രവൃത്തികൾക്ക് ഒരുമ്പെടുന്ന മനുഷ്യൻ ഇതൊക്കെ നിസ്സാരമായി കാണാതെ താനാണ് ഏറ്റവും ചെറിയവനെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. ഈശ്വരീയ ദർശനത്തിൽ അങ്ങനെ ചില മാനദണ്ഡങ്ങൾ മനുഷ്യർക്ക് ഉള്ളത് ഓർമ്മിപ്പിച്ചു കൊടുക്കുവാൻ ചില പ്രത്യേക ഘട്ടങ്ങളും ആവശ്യങ്ങളും സഹായമായി വരും എന്നതും ഒരു പ്രപഞ്ച

0: നിയമമാണ്.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഇനി വിവിധ ഭാരതി റിലേ.

होए क्या जुर्म किया, इन आँखों का रंग हो गया गुलाबी गुलाबी।

दिल दे के घर आए, घर आकर पछताए, सब्र की डोरी।